0: പുണ്യവചനങ്ങളിലൂടെ അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുരോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഒരു ദിവസം നമുക്ക് ആരംഭിക്കാം. ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. വേറെ എവിടെ നിന്ന് നമുക്കത് കിട്ടില്ല. ആര് വിചാരിച്ചാലും നമ്മളിലേക്ക് അത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കില്ല. കാരണം എന്തൊരു കാര്യമാണെങ്കിലും അൾട്ടിമേറ്റ്ലി തീരുമാനം എടുക്കേണ്ടതും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതും നമ്മൾ തന്നെയാണല്ലോ. അപ്പൊ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ പ്രവൃത്തിയിൽ അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് അറിയാതെ ഒരു എനർജി നമ്മളിലേക്ക് വരും. എനർജറ്റിക് ആയിട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ 99% കാര്യങ്ങളും സക്സസ്ഫുൾ ആവാനേ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോ നെഗറ്റീവായിട്ട് ചിന്തിച്ചൊരു കാര്യം ചെയ്യുമ്പോഴാണ് ഇൻ കേസ് അതിന് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ കൂടി അത് ഫെയിലിയർ ആയി പോണത്. അപ്പൊ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുക. രാവിലെ എഴുന്നേൽക്കുന്നതും അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. കാരണം രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചടപടി ചടപടി തീർക്കാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സമയം തികയില്ല ഒന്നിനും. അപ്പൊ പലതും നമ്മൾ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ പലതും നമ്മൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് പറ്റി എന്ന് വരില്ല. സമയം കിട്ടുമ്പോൾ നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഈവൺ അത് ബ്രഷ് ചെയ്യുന്നതാണെങ്കിൽ പോലും. അപ്പോ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പോസിറ്റീവായിട്ട് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ.

ഇന്ന് പുതിയൊരു മാസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഒക്ടോബർ 1st കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ കൂടിയെത്തിയത് ഞാൻ ചച്ചു. ചിലർക്കേ ഈ സ്ഥലകാല ബോധം ഇല്ലാതെ പെരുമാറുക എന്ന് കേട്ടിട്ടില്ലേ. ഈവൻ നമ്മൾക്ക് പോലും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ എവിടെ പോകണോ എന്ത് ചെയ്യണോ എന്നൊന്നും ധാരണയില്ലാതെ ഒരു കിളി പോയൊരവസ്ഥയിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഏതാണ് ദിവസം, ഏതാണ് മന്ത്, ഏതാണ് അല്ലെങ്കിൽ വീക്ക് ഡേയ്സ് നോക്കുമ്പോൾ ഇത് ചൊവ്വയാണോ ബുധനാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കലണ്ടർ നോക്കണ ശീലം ഇപ്പൊ ഒന്നും ആർക്കും ഉണ്ടാവണം എന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, മൊബൈലില് A to Z കാര്യങ്ങളുണ്ട്, അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്നിട്ട് കൂടി ഓ ഇന്ന് 1st ആയിരുന്നു അല്ലേ, നമ്മളിത് ശ്രദ്ധിക്കില്ല. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ലൈഫിൽ പല കാര്യങ്ങളുണ്ട്. എന്നാലോ അതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കും. അത് മറ്റുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യം വരുമ്പോഴായിരിക്കും നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നത്. അതല്ല സാഹചര്യം വരുമ്പോൾ ശ്രദ്ധിച്ചാൽ പോരേ എന്നല്ല, നമ്മൾ എല്ലാ കാര്യത്തെക്കുറിച്ചും ഈവൻ ഇന്നൊരു മാസത്തിൻ്റെ തുടക്കമാണോ എന്നുള്ള ചെറിയൊരു കാര്യമെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെ കേട്ടിട്ടില്ലേ. നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

0: വളരെ പേഴ്സണൽ ആയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ.
1: കേട്ടോണ്ടേയിരിക്കുന്നത് റേഡിയോ സനുവാണ്, കൂടെയുള്ളത്
0: ഞാൻ ചച്ചു. നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് ഇത്തിരിയൊക്കെ കുശുമ്പും കുന്നായ്മയും വാശിയും ദേഷ്യവും ഇതെല്ലാം തന്നെ ഉണ്ടാകും. ഈ ഫീലിങ്സ് ഇല്ലാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചു വീണിട്ടില്ല. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ചില ആൾക്കാരുണ്ടാകും. നമ്മളിലൊക്കെ അതിൻ്റെ ഒരു ലൈറ്റർ വേർഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, കുശുമ്പും കുന്നായ്മയും വാശിയും പിടിച്ച് നടക്കണ ആൾക്കാരൊന്നുമല്ല. എന്നാലും ഇപ്പം നമുക്ക് ദേഷ്യം തോന്നിയ ഒരു കാര്യമാണെങ്കിൽ അത് തണുക്കണത് പലരിലും പല രീതിയിലിരിക്കും. സമയമെടുത്തിട്ട് കൂളാവണ ആൾക്കാരുണ്ട്, സ്വിച്ചിട്ട പോലെ കൂളാവണ ആൾക്കാരുണ്ട്, ജനിച്ചിട്ട് അങ്ങ് എത്തണത് വരെ അത് മറക്കാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് വലിയ താല്പര്യമില്ലാത്തവരാൾ പുള്ളി വന്നിട്ട് നമ്മളോടൊരു കാര്യം ചോദിക്കണം, എടാ ഒന്ന് ഇത് ചെയ്തു തരുമോന്ന്. ചിലപ്പോൾ നമുക്ക് പറ്റില്ലായിരിക്കും, അപ്പൊ നമ്മൾ ഇല്ലടാ സോറി. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നാലോ അവനോട് താല്പര്യമില്ല, അപ്പൊ നമ്മൾ പറയും ഇല്ലടാ എനിക്ക് പറ്റില്ല, അങ്ങനെ നമ്മളത് ഒഴിവാക്കും. പക്ഷെ നമ്മൾക്കറിയാം നമ്മളെ കൊണ്ടത് സാധിക്കും. അങ്ങനെ ഈ വ്യക്തി താല്പര്യത്തിന്റെ പേരിൽ നമ്മളെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ചെയ്ത് കൊടുക്കാതെ ദുഷ്ട മനസ്സോടെ ഇരുന്നിട്ടുണ്ടോ? കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

നമ്മുടെ ദേഷ്യം, വാശി ഇതൊക്കെ കാണിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അത് 24 മണിക്കൂറും നമ്മുടെ ചിന്തകളിലുണ്ടോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനോ ആണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ശുഭാപ്ത വിശ്വാസത്തോടുകൂടി നമ്മൾ എഴുന്നേൽക്കണം, ജീവിതത്തെ കാണണം എന്നൊക്കെ പറയുമ്പോഴും ചില സമയത്ത് നമ്മൾക്ക് ഈ പറയണ ദേഷ്യം, വാശി, മറ്റുള്ളവരോട് ചെറിയൊരു ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാൾ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നമുക്ക് ഇഷ്ടമുണ്ടാവില്ലേ ചെയ്തു കൊടുക്കാനായിട്ട്. പിന്നെ ചിലപ്പോ ശല്യമായിട്ട് വരുമോ, അല്ലെങ്കിൽ നാട്ടുകാരെ ബോധിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ ഇവരോട് എന്ത് ഉത്തരം പറയും, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുമായിരിക്കും. പക്ഷെ എന്നാലും ഒരു പൂർണ്ണ മനസ്സോടുകൂടി ആയിരിക്കില്ല ഇവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണുണ്ടാവുക. പക്ഷേ ഇത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഒരു മനസ്താപം അറിയാതെ വരും, ഷോ അന്ന് ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ വാശി, ദേഷ്യം ഇതിനൊക്കെ ഇത്തിരി മാത്രമേ ഒരു വാലിഡിറ്റി ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയില്ലേ, അപ്പൊ നമുക്കതൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും, ഷോ അന്നത് ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മനസ്താപം ഉണ്ടാകേണ്ട സിറ്റുവേഷൻസ് നമുക്ക് ഇപ്പോഴും ഒഴിവാക്കിക്കൂടെ. അതുകൊണ്ട് ഈ ദേഷ്യം വാശിക്ക് അങ്ങോട്ട് മാറ്റിവെക്കുക, എന്നിട്ട് നല്ല ചില്ലായി, നല്ല കൂളായിട്ട് ലൈഫിനെ കാണുക. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം കേട്ടോ. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: This is Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

മേക്കപ്പ് മാൻ മൂവിയിലെ പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസം, ഒരുപാട് നല്ല പുതിയ പ്രതീക്ഷകളോടുകൂടി നമ്മൾ ഈ ഒരു ഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ജൂലൈ 9th, വ്യാഴാഴ്ച ദിവസമാണ്. ചെറിയൊരു സന്തോഷമുള്ളി തോന്നുന്നുണ്ട് അല്ലേ? കാരണം എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണ ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ഡേ എന്നുള്ള വിഷസ് നൽകിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാനും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിലെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവസാന നിമിഷം വരെ പൊരുതുക, പോരാടുക എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ മത്സരം പറയുകയാണെങ്കിൽ, മത്സരം അവസാനിക്കുന്നത് വരെ നമുക്ക് അവസരങ്ങളാണ് എന്ന് പറയുന്ന പോലെ ലൈഫിൽ എപ്പോഴും നമുക്ക് അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. ആ അവസരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക, അത് നമുക്ക് ഗുണകരമായ രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളെയും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ലൈഫിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ള ആ ഒരു നല്ല ചെറിയ ചിന്ത നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും ഇന്നത്തെ ദിവസം ജൂലൈ 9 നിങ്ങൾക്ക് സ്പെഷ്യൽ വിഷസും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മെസ്സേജിലൊന്ന് അയക്കാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മെസ്സേജുകളും വിഷസും വിശേഷങ്ങളും എല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് കൂടി പോവാണ്. യോദ്ധ മൂവിയിലെ പാട്ടാണ് നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ദാസേട്ടനും സുജാത ശേഷിയും ചേർന്ന് പാടിയൊരു നല്ല പാട്ടാണ് അടുത്തതായിട്ട് ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്.

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹലോ, നമസ്കാരം, ഞാൻ അഖില.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. സുപ്രഭാതം എല്ലാവർക്കും, നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമേഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മീരാൻ ഖാൻ എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിയാസ് കൂർഗിൽ നിന്നും ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സാറ്റർഡേക്ക് വേണ്ടിയിട്ടാണ് നാട്ടിൽ വെയിറ്റിംഗ് വീക്കെൻഡിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ആണ് റിയാസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു മോർണിംഗ് നമ്മളും വളരെ സ്നേഹത്തോടുകൂടി തിരിച്ച് വിഷ് ചെയ്യാണ് കേട്ടോ. ഏതായാലും ലോകകപ്പ് മത്സരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇനിയിപ്പോൾ ആവേശം ഏറ്റവും കടുപ്പത്തിൽ നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു സമയത്തിലേക്കാണ് എത്തുന്നത് അല്ലേ. അപ്പോൾ കടുപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം എന്ന് പറയുന്നത് ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ മത്സരമായിരിക്കും. നമ്മൾ ഇന്ന് രാത്രി 11 മണിക്കാണ്. നമുക്കിന്ന് സമാധാനമായിട്ട് മാച്ച് കാണാനായിട്ട് പറ്റും, കാരണം വ്യാഴാഴ്ചയാണ്. അപ്പോൾ സ്വസ്ഥമായിട്ട് മാച്ചൊക്കെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ നൈറ്റ് ഏറ്റവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഫ്രണ്ട്സൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ടോ ഇരുന്ന് ഈ ഒരു കിഡിലം മത്സരമായിരിക്കും കേട്ടോ. മിസ് ചെയ്യരുത്, മിസ് ചെയ്യാതെ നിങ്ങൾ കണ്ടോളൂ. ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ മാച്ച് ആയിരിക്കും ഇന്ന്. ആ ക്വാർട്ടർ ഫൈനൽ ആരായിരിക്കും കടക്കുക ആലോചിച്ചിട്ട് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞപോലെയാണ് ഈ ഒരു മത്സരം. അപ്പോൾ ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ മാച്ചിൻ്റെ നിങ്ങളുടെ ഒരു ഒരു ഒരു പ്രഡിക്ഷൻ എന്താണ്, അതുകൂടി ഒന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഫ്രാൻസ് ആണോ മൊറോക്കോയാണോ ആരായിരിക്കും ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ചെറിയ രീതിയിൽ പോലും എന്താ പറയുക പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റാത്ത രണ്ട് ടീമുകളാണ് ഇത്തവണത്തെ ഈ രണ്ട് പേർ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പ്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് നിസ്സ, നല്ലൊരു ദിവസവും നല്ലൊരു വീക്കെൻഡും ആശംസിക്കുന്നു. പ്രഭു മാടമ്പിക്കാട്ടിലിൻ്റെ മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ മെസ്സേജുകൾ കൂടി, മോർണിംഗ് മെസ്സേജുകൾ പോരട്ടെ. ജോസ് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് ഹായ് റേഡിയോസിനോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ജോസ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്കും നിങ്ങളുടെ പ്രഡിക്ഷൻ മെസ്സേജുകളും ഒക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് ഞാൻ തരുകയാണ്. ഇന്നസെൻറ്റ് എന്ന മൂവിയിൽ അതിശയം എന്ന് പറയുന്ന അതിശയം എന്ന് പറയുന്ന ഒരു നല്ല പാട്ടുണ്ട്. ഹനാൻ ഷായും നിത്യ മാമനുമാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ആ ഒരു ബ്യൂട്ടിഫുൾ പാട്ട്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

0: Morning Safari. Only on Radio Suno 91.7 FM. Water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു Radio Suno.
2: Brought to you by.
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
0: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നിങ്ങളുടെ യാത്രകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. കുറച്ചു പേരുടെ മോർണിംഗ് മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. സുബിൻ എറണാകുളം, ഹലോ, എന്താണ് സംശയം? ഓക്കെ, സംശയത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് വളരെ കൃത്യമായിട്ട് നമ്മുടെ സുബിൻ പറയുന്നത്. ഫ്രാൻസ് 3 ഗോളിന് ഇന്ന് വിജയിച്ചിരിക്കുക, അതിൽ ഡൗട്ടിൻ്റെ ആവശ്യമില്ല. മൊറോക്കോ 1 ഗോളായിരിക്കും എന്ന് പറയുന്ന ഒരു കിടിലൻ പ്രഡിക്ഷൻ നമ്മുടെ സുബിൻ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഫ്രാൻസ് 3 മൊറോക്കോ 1 എന്ന് പറയുന്ന ആ ഒരു ഒരു ഇതിലേക്കായിരിക്കും, ആ ഒരു സ്കോറിലേക്കായിരിക്കും വരിക എന്നാണ് സുബിൻ പി എസിന്റെ ഒരു കിടിലൻ പ്രഡിക്ഷൻ. നാളെ നമുക്ക് നോക്കാം ഈ പ്രഡിക്ഷൻ കറക്റ്റ് ആകുമോ, അല്ലെ ഇന്ന് നാളെ നോക്കണ്ട, ഇന്ന് അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയാ ഒരു പ്രഡിക്ഷൻ കറക്റ്റ് ആകുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അടിപൊളി പ്രഡിക്ഷൻ സുബിൻ പി എസ്. നെക്സ്റ്റ് നമ്മുടെ മഞ്ഞക്കുട്ടിയുടെ മെസ്സേജാണ് കേട്ടോ. ഹായ് എന്ന് പറഞ്ഞിട്ട് എല്ലാ റേഡിയോസിനോ ലിസ്നേഴ്സിനും ഒരു ഹായ് പറയൂ. മഞ്ഞക്കുട്ടി ഫ്രം കേരള, മഞ്ഞക്കുട്ടി നാട്ടിലാണ്. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ മിക്കവാറും നമ്മുടെ കുട്ടീസിനൊക്കെ അടുത്ത് പറഞ്ഞു, ഇടയ്ക്കൊക്കെ ഒന്ന് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും മഞ്ഞക്കുട്ടി നാട്ടിൽ നിന്ന് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മഞ്ഞക്കുട്ടിക്കും ഫാമിലിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം. വെക്കേഷനൊക്കെ അടിച്ചു വിളിക്കുക, സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുക കേട്ടോ. ഷാജു ശ്രീധർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. അൻസൽ ഹബീബ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് അൻസലെ. രാജേഷ് മറ്റക്കരയുടെ ഗുഡ് മോർണിംഗ് നമുക്ക് എത്തി നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സുബിനാണ് ഇന്ന് ആദ്യത്തെ പ്രഡിക്ഷനുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ഒരു പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കാം? ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ എന്ന് പറയുന്ന രണ്ട് വമ്പൻ ടീമുകൾ നേരിട്ട് വരുന്ന സമയത്ത് ഒരു കടുത്ത പോരാട്ടമായിരിക്കും നമ്മൾ കാണുക. അതിൽ ആരായിരിക്കും വിജയത്തിലേക്ക് എത്തുക? സുബിൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രഡിക്ഷൻ മുന്നോട്ട് വെക്കാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ മെസ്സേജിൽ പറയാം കേട്ടോ. സനീഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് സനീഷ്. ഒരു നല്ല ഡേ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഈ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എം ജി ശ്രീകുമാർ അദ്ദേഹം പാടിയിട്ടുള്ളൊരു ഹിന്ദി സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹവും അനുരാധ പൊതുവാളും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് എനിക്ക് കേൾക്കാനായിട്ട് പോകുന്നത്. ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ അനിയത്തി പ്രാവിൻ്റെ ഹിന്ദി വേർഷനായിരുന്നു. ജ്യോതിക ആദ്യമായിട്ട് അഭിനയിച്ച മൂവി കൂടിയായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ എം ജി ശ്രീകുമാർ പാടിയ ഒരു ഹിന്ദി സോങ്ങിലേക്ക് തന്നെയാണ് നമ്മളിനി പോകുന്നത്. മോർണിംഗ് സവാരിയിൽ സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. കേട്ട് കേട്ട് നമുക്കൊരുമിച്ച് കൂട്ടുകൂടാം.

0: ജോയാലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയാലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Let's play football.
0: Football Mania.
3: രണ്ടായിരത്തി 2026 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടർ യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ്, സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ബ്രസീലിനെ തകർത്ത നോർവേയുടെ എതിരാളികൾ ശക്തരായ ഇംഗ്ലണ്ടാണ്. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും.
4: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നാടോടിക്കാറ്റ് മൂവിയിലെ ആ ഒരു നല്ല പാട്ട് ഇങ്ങനെ കേട്ട് ആസ്വദിച്ചു കഴിഞ്ഞ സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഇനി ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്. പ്രഭുജി പറയുന്നത് ഫ്രാൻസ് ജയിക്കും 3-1. ഓക്കെ, അടിപൊളി. ഇന്നൊരു 3-1 ആണല്ലോ കൂടുതൽ പേരും പറയുന്നത്. 3-1 എന്ന് പറയുന്ന ആ ഒരു സ്കോറിലേക്കായിരിക്കും ഫ്രാൻസ് വിജയിക്കും എന്നാണ് പ്രഭുജിയുടെ ഒരു പ്രഡിക്ഷൻ വന്നിരിക്കുന്നത്. അസ്പാക്ക് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് ജസ്റ്റിക്കും ഫാമിലിക്ക് ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഖാസിമാണ്. ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് ഖാസിം. ഓക്കെ, ഇഫ്തിക്കൾ പറയുന്നത് ഫ്രാൻസ് 3-2 അങ്ങനെയായിരിക്കും അല്ലേ. ഫ്രാൻസ് 3-2 ആകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഇഫ്തിക്കർ പറയുന്നത്. ഇതേ സെയിം പ്രഡിക്ഷനാണ് ചന്ദ്രുവും പറയുന്നത് കേട്ടോ. ഫ്രാൻസ് 3-2. ഓക്കെ, എന്നാ ഓക്കെ, പിന്നെ ചന്ദ്രുവിൻ്റെ ഒരു അഭിപ്രായം കൂടി ആൾ മെൻഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താകും ആ ഒരു മത്സരം എന്നുള്ളത്. ഗുഡ് മോർണിംഗ് നിസാജി, ഇന്ന് ഫ്രാൻസ് 2-3. ഓക്കെ, ഫ്രാൻസ് 2-3 ഓക്കെ, 2-3. ഓക്കെ ഓക്കെ, എന്താണ് അങ്ങനെ ഒരു ടോക്ക് റനീഷെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ആരായിരിക്കും ഇന്നത്തെ മത്സരത്തിൻ്റെ വിജയി എന്നുള്ളത്. നല്ലൊരു ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഡി കെയുടെ മെസ്സേജും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് കൂട്ടത്തിൽ ഒരു ചെറിയ ചോദ്യം കൂടെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. സാജുൻ്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് സാജൻ ആൻഡ് ഫാമിലി. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ചോദ്യം ഇതാണ് കേട്ടോ. ലോകകപ്പിൽ കൂടുതൽ മത്സരങ്ങളിൽ ടീമിനെ പരിശീലിപ്പിച്ച റെക്കോർഡിനൊപ്പം എത്തുന്ന ഒരു കോച്ചുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയാം, അതല്ലെങ്കിൽ ഏത് ടീമിൻ്റെ പരിശീലകനാണെന്ന് വേണമെങ്കിലും പറയാനായിട്ട് സാധിക്കും. ലോകകപ്പിൽ കൂടുതൽ മത്സരങ്ങളിൽ ടീമിനെ പരിശീലിപ്പിച്ച റെക്കോർഡിന് അടുത്തേക്ക് ഒരു കോച്ച് എത്തുന്നുണ്ട്. അത് ഏത് കോച്ചാണ് അല്ലെങ്കിൽ ഏത് ടീമിൻ്റെ കോച്ചാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് അതുകൂടി ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾക്ക് അയക്കാവുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്ന് ജൂലൈ 9 ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വിഷസ് കൂടി പറയാൻ സാധിക്കും. അനുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് അനു. റനീഷ് ഫ്രാൻസ് വിജയിക്കും എന്ന് തന്നെ പറയുന്നു. കാർത്തിക്കിൻ്റെ മെസ്സേജ് 2-1 എന്നാണ് കാർത്തികേയൻ പറയുന്നത്. അപ്പോൾ മൊറോക്കോയുടെ ഒരു വിജയത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കാർത്തിക്കാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാകും എന്നുള്ളത് അല്ലേ. കൂടെ എൻ്റെ ഈ ചോദ്യത്തിനുള്ള മറുപടികൾ അറിയുന്നവരുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് പറയാവുന്നതാണ്. ലോകകപ്പിൽ കൂടുതൽ മത്സരങ്ങളിൽ ടീമിനെ പരിശീലിപ്പിച്ച റെക്കോർഡിനൊപ്പം ഒരു കോച്ച് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഏത് ടീമിൻ്റെ കോച്ചാണെന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊന്ന് അതുകൂടി മെസ്സേജിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് ചെന്നൈ ബീറ്റ്സിൽ വിശ്വാസം മൂവിയിൽ നമ്മളുടെ സിദ് ശ്രീറാം പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്.
1: ചെന്നൈ ബീറ്റ്സ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. അങ്ങനെ മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റാണ്. ജൂലൈ 9-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ വിഷസിലേക്ക് കൂടി എത്താനായിട്ടുണ്ട്. ഹൈ നിസ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ സിസ്റ്റർ ഖദീജ ബീവി, ഹസ്ബൻഡ് അബ്ദുള്ളക്കുട്ടി, ഇവരുടെ 20-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കാമോ? ബെസ്റ്റ് വിഷസ് ഫ്രം ഹംസക്കുട്ടി, മുഹമ്മദ്, സുലൈമാൻ, മൊയ്തീൻ, കുട്ടി നാസർ, സൗദ ബീവി, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന. ഖദീജ ബീവിക്കും അബ്ദുള്ളക്കുട്ടി രണ്ടുപേർക്കും സ്നേഹത്തോടുകൂടി സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു കേട്ടോ. കൂടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടികളോ എല്ലാവരും ഇങ്ങനെ അയക്കുന്നു. പ്രഭുജി അയക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇഫ്തിക്കർ ഖാന ടീമിൻ്റെ കോച്ചാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഓക്കെ, അഭിനവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഫ്രണ്ട് അഭിനവിൻ്റെ ബർത്ത്ഡേ ആണ്, ആളെ വിഷ് ചെയ്യണം. കൂർഗിൽ ഉള്ള ഒരു ഫ്രണ്ടാണ് അഭിനവ്. അപ്പോൾ അഭിനവിനെ സ്നേഹത്തോടെ വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ അഭിനവിനും വളരെ സ്നേഹത്തോടു കൂടി

ജയ്ശങ്കർ ബാലകൃഷ്ണൻ എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, ഗ്രേറ്റ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. രോഹിത് ജെയിംസ് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. രോഹിത്തിനും ഒരു നല്ല ഡേ, നല്ലൊരു അടിപൊളി വീക്കെൻഡ് എല്ലാവർക്കും. നമ്മളെ കേട്ടു പോകുന്ന എല്ലാവർക്കും വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ വായിച്ചൊരു സംഗതിയാണ് കേട്ടോ. ഇത് വായിച്ചപ്പം നമ്മളെയൊക്കെ കണക്ട് ചെയ്യുന്നതാണല്ലോ, നമ്മളെയൊക്കെ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു കേട്ടോ. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വായിച്ചു പോയൊരു ഒരു കാര്യം ഇതാണ് കേട്ടോ. നമ്മൾ ചിലപ്പം ഒറ്റയ്ക്ക് സംസാരിക്കില്ല, ചില സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ ചിലപ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കും, ഒച്ചത്തിലായിരിക്കും അല്ലെങ്കിൽ മനസ്സിലായിരിക്കും നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ സ്വയം സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വയം സംസാരിക്കുന്നത് ഒരു അസാധാരണമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മളൊരിക്കലും കാണേണ്ടതില്ല എന്നുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സെൽഫ് ടോക്ക്, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം കണ്ടുപിടിക്കാനും തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി നമുക്ക് എടുക്കാനും സഹായിക്കും എന്നാണ് ഗവേഷകർ പറയുന്നത്. പ്രധാനമായും നിങ്ങൾ നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നതാണ് അതിലൊരു പ്രധാനം കേട്ടോ. അതായത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഒരു ഗുണപരമായിട്ടുള്ള രീതിയിലേക്ക് പോയി എന്ന് വരില്ല. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ സ്വയം സംസാരം, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആത്മവിശ്വാസവും നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെയൊക്കെ അത് നല്ല രീതിയിൽ നമുക്കത് ഗുണം ചെയ്യും അല്ലെങ്കിൽ മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്, നമ്മളിൽ മിക്കവാറും ആളുകൾ സെൽഫ് ടോക്കിലേക്കൊക്കെ പോകുന്ന ആളുകളെ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ പല വശങ്ങൾ നമ്മളോട് തന്നെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ട് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഒരു ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ സെൽഫ് ടോക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ച് കൂടുതൽ പോകുന്നവരുണ്ടോ എന്നുള്ളൊരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ വാക്കുകളാണോ അതോ നിങ്ങളുടെ തന്നെ ഉള്ളിൽ നിന്നുള്ളൊരു സെൽഫ് ടോക്കാണോ നിങ്ങൾക്ക് കൂടുതൽ ബലം നൽകാറുള്ളത്? ഒരു കറക്റ്റായിട്ടൊരു കാര്യത്തെ കൊണ്ടുപോകാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന വാക്കുകളാണോ മറ്റുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാറുള്ളത് മറ്റുള്ളവരുടെ വാക്കുകളാണോ അതോ നിങ്ങളുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള സെൽഫ് ടോക്കാണോ? അപ്പോൾ സെൽഫ് ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഗതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം കണക്റ്റ് ആയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് വിളിച്ച് സംസാരിക്കാം കേട്ടോ. 444-444-917 എന്ന നമ്പറിലേക്ക് വിളിച്ച് തന്നെ സംസാരിക്കാം. അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക് സെൽഫ് ടോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജിൽ പറയാം കേട്ടോ. അതല്ലെങ്കിൽ ഒന്ന് വിളിച്ചോളൂ 444-444-917 എന്ന നമ്പറിലേക്ക്. 444-444-917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ കോൾസ് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ട് തരാണ്. ഹരിശങ്കർ പാടിയ ട്രാവൽ സ്റ്റാർ വ്ളോഗിലെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കുന്നത് മോർണിംഗ് സവാരിയിലൂടെ. അപ്പം നിങ്ങളുടെ കോൾസും മെസ്സേജസ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പാട്ടിലേക്ക്.

0: 91.7 FM.
1: Katos happiness frequency.
0: Radio Sunu. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Hi everyone, Jyotsna here.
5: You are listening to
4: Radio Suno. Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 22 ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ ഞാനിങ്ങനെ ചോദിച്ചു വരികയായിരുന്നു, സെൽഫ് ടോക്ക് എന്ന് പറയുന്ന ആ ഒരു കാര്യം, പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്സ് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വന്ന സമയത്ത് സെൽഫ് ടോക്ക് എന്ന സംഗതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണക്റ്റ് ആകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം എന്ന് പറഞ്ഞിരുന്നു. നമ്മളുടെ കൂടെ ഇന്ന് ആദ്യം ജോയിൻ ചെയ്യുന്നത് ജോണി, പറയൂ, എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? ഓ, ഇവിടെ അപ്പുണ്ണി 8 ശേഷം ഒരു 8:30 കഴിയുമ്പോഴാണ് വരുന്നത്. ആ ഓക്കെ, ഓ ഉറപ്പായിട്ടും പറയാം, ഉറപ്പായിട്ടും പറയാം. അപ്പൊ സെൽഫ് ടോക്ക് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്?
6: തീർച്ചയായും സെൽഫ് ടോക്ക് ഒരു നല്ല സംഗതി തന്നെയാണ്. അത് ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ തന്നെ ഇരിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി, അത് ഞാൻ ഇന്റൻഷനലി ചെയ്തതൊന്നല്ല, ചില ചില ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സംസാരിക്കുന്ന പോലുള്ള ഒരു എന്താ പറയാ, വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് വരുമ്പോ നമ്മളങ്ങനെ സംസാരിച്ചു പോകും.
5: അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ്സ് എന്തായിട്ടാ ഫീൽ ചെയ്തിരിക്കുന്നത്?
6: ചിലപ്പോ നമുക്ക് നല്ല സ്ട്രെസ് ഉള്ള സമയത്ത്, നല്ല സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമുണ്ട്, ഇപ്പം നമുക്ക് എന്തെങ്കിലും ദേഷ്യം വന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെടുത്ത് ദേഷ്യം വന്നു, അപ്പൊ നമ്മൾ അതെങ്ങനെ ഒഴിവാക്കിയിട്ട് നമ്മൾ സെൽഫായിട്ട് എങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ, മറുവശത്ത് വേറെ ആരോ സംസാരിക്കുന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് കേൾക്കുന്നത് പോലെയുള്ള ഒരു പ്രകൃതി ഉണ്ടാവും. എനിക്ക് അത് ഹെൽപ്പ് ആയിട്ടുണ്ട്. ഞാനത് പിന്നെ കുറച്ചൊരു മേബി കുറച്ച് ഒരു കുറെ മിനിറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും ഞാനത് ഒന്ന് തണുക്കുന്നു. ഈവൻ നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ പോലും, ഇപ്പൊ നമ്മള് തോറ്റുപോയി, നമ്മൾ ചെയ്ത ഒരു കാര്യം നമുക്ക് സക്സസ്ഫുൾ ആയില്ല, ഓക്കെ, അപ്പൊ ഞാന് എന്നോട് തന്നെ ഞാൻ സംസാരിക്കും, കുറച്ച് നോട്ട് സോ ലൗഡ് കേൾക്കുന്നത് പോലെ സംസാരിക്കും. അപ്പൊ എനിക്ക് വേറൊരു പുറത്തുനിന്ന് എനിക്കൊരു സൗണ്ട് കേൾക്കുന്ന പോലെ എനിക്ക് തോന്നും, കുഴപ്പമില്ലടാ, ലെറ്റ്സ് ട്രൈ നെക്സ്റ്റ് ടൈം, നമ്മൾ തളരെ വീണ്ടും നമ്മൾ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്ന കാര്യമാണ് കേട്ടോ, ചിലപ്പോ മറ്റുള്ളവർക്ക് അത് ഒരു എന്താ പറയാ, ചിലപ്പോ അത് ബാലിഷ്യമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോന്നുമായിരിക്കും, പക്ഷെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്.
5: ഒരു പോസിറ്റിവിറ്റി നമുക്ക് നമ്മളിലേക്ക് കൊടുക്കുന്നതാണ്.
6: ആ നിശ്ച അത് പറഞ്ഞപ്പോഴത്തേക്ക് ആക്റ്റ് ആയിട്ട് എനിക്ക് പറയണം, എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളിച്ചു. രസകരമായിട്ടുള്ള വേറൊരു കാര്യം പറയണ്ട, ഇപ്പൊ എല്ലാവരും തോമള്ളി തമ്മിൽ നമ്മൾ തന്നെ സംസാരിക്കുന്നവര്, കാരണം ഇയർബഡ് വെച്ച് സംസാരിക്കുമ്പോ ആരോട് സംസാരിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും.
5: സത്യം കേട്ടോ, ഇതിപ്പോ നമ്മള് ചോദിക്കും എന്താണെന്ന് ചോദിക്കും, ഇല്ല ഇല്ല ഇവിടെയല്ല, ഞാൻ ഫോണില് പറഞ്ഞാണ് അല്ലെങ്കിൽ കോളില് പറഞ്ഞാണെന്ന് പറയും.
6: ആണ് ആണ്, ഈവൻ എന്റെ വർക്കിൽ പോലും ഞാന് നമ്മള് അവര് നമ്മളടുത്ത് സംസാരിക്കണം നമുക്ക് തോന്നും, അവര് തിരിച്ചോണ്ടായിരിക്കും നമ്മൾ പോകുമ്പോന്നോ ഐ ടോക്കിംഗ് ദ ഫോൺ.
5: സത്യം കേട്ടോ, അവര് നല്ല ഒബ്സർവേഷൻ ആയിരുന്നു.
6: താങ്ക്
5: യു, താങ്ക് യു, ബൈ ബൈ ബൈ ബൈ. ജോണി, അദ്ദേഹം ആയിരുന്നു നമ്മളുടെ അടുത്ത് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു വളരെ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് ദേഷ്യത്തിലേക്ക് ഇരിക്കുന്ന സമയത്തോ ഒക്കെ ഈ സെൽഫ് ടോക്ക് എന്ന് പറയുന്ന ഒരുപാട് ഹെൽപ്പ് ചെയ്യും, ഹെൽപ്പ് ആയിട്ടുണ്ട് ലൈഫിൽ. അതിൽ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കണക്ട് ചെയ്ത്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തോൽവി സംഭവിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു പരാജയത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പം എല്ലാവരോടും ചിലപ്പോൾ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലെങ്കിൽ, ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് നമ്മൾ തന്നെ ഒരു കരുത്തായിട്ട് മാറാനായിട്ട് സാധിക്കും, നമ്മളിലേക്ക് തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം എന്താണ് ഇക്കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നറിയാനായിട്ട് ആഗ്രഹമുണ്ട്. കണക്ട് ആകുന്ന ആളുകൾക്ക്, ഈ ഒരു കാര്യം കണക്ട് ആയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മെസ്സേജിലോ അതല്ലെങ്കിൽ എന്നെ വിളിച്ചോ സംസാരിക്കുക കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-9170 എന്ന നമ്പറിലേക്ക് വിളിക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം കേട്ടോ, 5000-9170 എന്ന നമ്പറിലേക്ക്. ഒപ്പം തന്നെ ജോണി അദ്ദേഹം പറഞ്ഞത് ഇപ്പം ആരോടാ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു നല്ല ഒബ്സർവേഷൻ കൂടി ആൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഉണ്ണികൃഷ്ണൻ പാടിയ മിന്നലെ മൂവിയിലെ പാട്ട്.
7: ഒരു

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
0: In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
3: Rappariyai pagal puramai

0: സുനോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: റാക്കിളി പാട്ട് മൂവിയിലെ പാട്ടായിരുന്നു കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോബിൽ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നമുക്കറിയാം ഫുട്ബോൾ ലോകത്തിന്റെ ആവേശം ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും അധികം കൂടുതൽ കൂടുതൽ നമ്മൾ കാണാൻ പോവാണ്.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: ഞാനിങ്ങനെ ചോദിച്ചിരുന്നു എങ്ങനെയായിരിക്കും ഇനി വരുന്ന മത്സരങ്ങളൊന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അടിപൊളി പ്രെഡിക്ഷൻസ് ഒക്കെ എല്ലാവരും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള മറ്റൊരു ഗംഭീരമായിട്ടുള്ള ചോദ്യം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി അത് കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത്രമാത്രം കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, അത്ര അടിപൊളിയായിട്ട് ആ ഒരു പോസ്റ്റ് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ റേഡിയോ സോണിന്റെ ഇൻസ്റ്റാ സോഷ്യൽ മീഡിയ പേജിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഒരു ചോദ്യമോടെ കാണാൻ പറ്റും. ഗോൾഡൻ ബൂട്ട് ആര് നേടും എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് അവിടെ മറുപടി പറയുക. അതോടൊപ്പം തന്നെ നിങ്ങളെ അതിഗംഭീരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളെ അതിങ്ങനെ ഓർമ്മപ്പെടുത്തി വരികയാണ്. വാൽവലിൻ ഖത്തറിന്റെ സർവീസ് സെൻട്രിൽ നിന്നും ഓയിൽ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് 2026 ഒഫീഷ്യൽ ഫുട്ബോൾ ടീഷർട്ട് തുടങ്ങിയ മെർച്ചൻഡൈസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതുമേ ഒപ്പം തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് 30% ഡിസ്കൗണ്ടും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വോൾവിൻ ഖത്തറിന്റെ സർവീസ് സെന്ററിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് വളരെ വളരെ സ്പെഷ്യലായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു പേര് നമുക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ നമ്മൾ ആ ഒരു പേരിലേക്ക് എത്തിക്കഴിഞ്ഞ് വോൾവിൻ ഖത്തർ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളൊരു പേരായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോൾവിൻ ഖത്തറിൻ്റെ സർവീസ് സെൻട്രിൽ നിന്നും ഓയിൽ ചേഞ്ച് ചെയ്തോളൂ എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടെ രാജീവിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ബിനുമോൻ്റെ മെസ്സേജ് ഉണ്ട്. ബിനുമോൻ പറയുന്നത് ഇന്നത്തെ മാച്ചിനെ കുറിച്ചാണ് ആൾ പറയുന്നത്. ഇന്നത്തെ മാച്ച് മൊറോക്കോ ആയിരിക്കും ഇന്നത്തെ മാച്ചിൽ വിജയിക്കുക എന്നൊരു അഭിപ്രായമാണ് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിലേക്കൊക്കെ നമുക്ക് എത്താം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കൂടി നമ്മൾ പോവാണ്. നോട്ട് ബുക്ക് മൂവിയിലെ പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് ദ വരുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആണേ.

0: നല്ലൊരു പാട്ടിങ്ങനെ കേട്ട് കഴിഞ്ഞ സമയത്ത് രാവിലെ വെള്ളം കുടിച്ചു തുടങ്ങുന്നത് എപ്പോഴും നല്ലതാണല്ലേ. ആ ഒരു നല്ല ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ് മോർണിംഗ് സവാരിയിൽ.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: You're listening to
6: Morning Safari.
5: Morning Safari.
7: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're home.
6: Suno. Updates.
7: Suno Updates like a swagadam. Update galumai Nisa. ഖത്തറിലെ ആദ്യത്തെ സ്മാർട്ട് മസ്ജിദ് മൊവായിദറിൽ തുറന്നു. ഖത്തർ ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച് ഈ ചരിത്രപരമായ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന ആവശ്യം പരിഗണിച്ച് ഖത്തറിലെ 37 സ്വകാര്യ സ്കൂളുകളിലേക്ക് കൂടി ഈവനിംഗ് ബാച്ച് പഠന സംവിധാനം വ്യാപിപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുകയും കുടുംബങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ പഠന അവസരങ്ങൾ ഒരുക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. 2026-28 FIP ഫടേൽ വേൾഡ് കപ്പിന് ദോഹ ആതിഥേയത്വം വഹിക്കും. ലോകകപ്പ് ഫുട്ബോൾ തീവ്ര പോരാട്ടത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നു. 48 ടീമുകളിൽ നിന്നും 8 ടീമുകളിലേക്കായി മത്സരം ചുരുങ്ങുമ്പോൾ മത്സരങ്ങൾക്ക് കടുപ്പമേറും. ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, മൊറോക്കോ, നോർവേ, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം ടീമുകളാണ് ക്വാർട്ടറിൽ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 50 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 44 ഡിഗ്രി സെൽഷ്യസ്.
6: Weather report.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Uridu TV channel number 911.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
8: Malabar Golden Diamonds Morning Safari.
9: Brought to you by
10: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
13: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Let's play football. Football Mania.
2: രണ്ടായിരത്തി 2026 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടർ യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ്, സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ബ്രസീലിനെ തകർത്ത നോർവേയുടെ എതിരാളികൾ ശക്തരായ ഇംഗ്ലണ്ടാണ്. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും.
3: ഞാൻ എം ജെ ചന്ദ്രൻ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

ധനുഷ് മസാല മൂവിയിലെ പാട്ടായിരുന്നു അത്. സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമാണ്. ജൂലൈ 9 വ്യാഴാഴ്ച ദിവസമാണ്. നമ്മളൊക്കെ നമ്മളുടെ സുഹൃത്തുക്കളോ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമാണ്. ജൂലൈ 9 വ്യാഴാഴ്ച ദിവസമാണ്. നമ്മളൊക്കെ നമ്മളുടെ സുഹൃത്തുക്കളോ അതെല്ലാം എന്നുണ്ടെങ്കിൽ

ബർവ കൊമേഴ്ഷ്യൽ അവന്യൂ ബിൽഡിംഗ് 17 സെക്കൻഡ് ഫ്ലോറിലെ എച്ച് ആർ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന. അതാണ് എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻസിൽ കുറച്ച് ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പോകാം. കോട്ടിംഗ് ഇൻസ്പെക്ടേറ്റേഴ്സ് ഉണ്ട്, ഇൻസ്പെക്ടേറ്റേഴ്സ്, അതോടൊപ്പം കോട്ടിംഗ് കോർഡിനേറ്റർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പെർമിറ്റ് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ കോട്ടിംഗ് ഏരിയ കോർഡിനേറ്റർ ഉണ്ട്, ജൂനിയർ സൂപ്പർവൈസർ ഓർ സീനിയർ ഫോർമാൻ കോട്ടിംഗ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പല പല കാറ്റഗറികളിലായിട്ട് ലീഡ് കോർഡിനേറ്റർ കോട്ടിംഗ്, അങ്ങനെയുള്ള ബ്രഷ് പെയിൻറ്റേഴ്സ്, അങ്ങനെ വിവിധ പൊസിഷൻസ് അവൈലബിൾ ആണ്. പല പല കാറ്റഗറികളിലായിട്ട് ലീഡ് കോർഡിനേറ്റർ കോട്ടിംഗ്, അങ്ങനെയുള്ള ബ്രഷ് പെയിൻറ്റേഴ്സ്, അങ്ങനെ വിവിധ പൊസിഷൻസ് അവൈലബിൾ ആണ്.

ഡസ് ഓൺലി നീഡ് ടു അറ്റൻഡ് എന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട്. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ആ ഒരു മെസ്സേജ് താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ബാലൻ മൂവിയിലെ ഈ ഒരു പാട്ടിനോട് എന്താ പറയുക, ഒരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്നേഹമുള്ള ആളുകളുണ്ടല്ലേ. അപ്പോൾ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഈ പാട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. നമുക്കൊരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. സുശീൻ ശ്യാമിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമ്മൾ പോകുന്നു.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Action.

0: മേശ അതിമോഹമാണ്. അതിമോഹം
1: ഹൊറർ. തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ. ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just be.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞാലും വെള്ളം കുടിക്കാനായിട്ട് മറക്കേണ്ട എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്ന സമയമാണിത്. സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റാണ്. ഞാൻ കുറച്ചു മുമ്പ് ഒരു വേക്കൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നല്ല, ഒന്നിലധികം. ഓക്കെ, ഒരുപാട് പേരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൾഫാർ അൽ മെസ്നാദിൽ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം പൊസിഷൻസിലേക്കാണ് അവിടെ, നാളെയാണ് ആ ഒരു ഇൻ്റർവ്യൂ നടക്കാനായിട്ട് പോകുന്നത്. 9 AM to 2 PM ആണ്. ഗൾഫാർ അൽ മെസ്നാദിൻ്റെ ഹെഡ് ഓഫീസിലാണ്, ബർവ കൊമേഴ്ഷ്യൽ അവന്യൂ എന്നുള്ള കാര്യം കൂടി ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമായിരുന്നു. കോട്ടിംഗ് ഇൻസ്പെക്ടർ, കോട്ടിംഗ് കോർഡിനേറ്റർ, അങ്ങനെ പല മേഖല പല രീതിയിലാണ്. സ്കഫോൾഡിംഗ് കോർഡിനേറ്റർ, കോട്ടിംഗ് ഏരിയ കോർഡിനേറ്റർ, അങ്ങനെ പലതരത്തിലാണ്. പെർമിറ്റ് ഹോൾഡേഴ്സ്, സാൻഡ് ബ്ലാസ്റ്റേഴ്സ്, സ്പ്രേ പെയിന്റേഴ്സ്, ബ്രഷ് പെയിന്റേഴ്സ്, അങ്ങനെ പല പല പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് 5000 9017 എന്ന നമ്പറിലൂടെ അയച്ചു തരുന്നതായിരിക്കും. ഒരുപാട് പേര് ഓൾറെഡി അത് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ആ ഒരു ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഖത്തറിലെ 37 സ്വകാര്യ സ്കൂളുകളിലേക്ക് കൂടി ഈവനിങ് ബാച്ചിൻ്റെ ആ ഒരു പഠന സംവിധാനം വ്യാപിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുക, അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ കുട്ടികളെയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഫാമിലീസിനുമൊക്കെ വലിയ രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഖത്തറിലെ ഈവനിങ് ബാച്ച് പഠന സംവിധാനം കുറച്ചുകൂടെ വലിയ രീതിയിൽ തന്നെ വിപുലീകരിക്കുന്നു എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് കൂടി നൽകിക്കൊണ്ട് ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുട്ബോൾ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ക്വാർട്ടർ കടന്നു പോകുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് അറിയാനായിട്ടല്ലേ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കൂടി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എത്താനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി തരുകയാണ്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു ചില പാട്ടുകളിങ്ങനെ നമുക്കൊരു ഭയങ്കര ഒരു ഫ്രഷ് ഫീലും ഒരു സമാധാന ഫീലൊക്കെ തരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പാട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് ഇതായെത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ട്.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
3: Hello, njan ningalde swantham Manjari.
4: You are listening to Radio
3: Suno. Favorite radio station aya Radio Suno kete kete koottu kooda.
4: You're listening to
5: Morning Safari.
4: Morning Safari.
0: Only on Radio Suno 91.7 FM.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഇനി ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ തകർപ്പനായിട്ട് നടക്കാനായിട്ട് പോവുകയാണ്. നമ്മളും കാത്തിരിക്കുകയാണ് അല്ലേ.
0: Every goal, every match,

0: FIFA World Cup 2026.
1: Brought to you by
0: Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
3: ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് നമ്മളുടെ ടീമുകളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് മുതൽ ആ ഒരു പോരാട്ടങ്ങളുടെ പോരാട്ടം സംഭവിക്കാനായിട്ട് പോവുകയാണ്. നമ്മളുടെ കൂടെ മാധ്യമപ്രവർത്തകനും സ്പോർട്സ് ജേണലും ആയിട്ടുള്ള ജേർണലിസ്റ്റുമായിട്ടുള്ള ഹുബൈബ് ജോയിൻ ചെയ്യുകയാണ്. അപ്പൊ ഹുബൈബ് നാട്ടിൽ നിന്നാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ മത്സരം ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. തകർപ്പനായിട്ടുള്ള രണ്ട് ടീമുകൾ മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് അല്ലേ?
4: അതെ അതെ. മൊറോക്കോയുടെ പ്രത്യേകത നന്നായി ഡിഫെൻഡ് ചെയ്യാൻ, വിങ്ങുകള് കൂടുതൽ കടലമാക്കിട്ട് ആക്രമിക്കാനും കഴിയുന്ന ഒരു ഒരു പ്ലെയിങ് സ്റ്റൈലാണ് മൊറോക്കോ. ഹക്കീമി, ഇസ്മായിൽ സൈബാര ഉൾപ്പെടെ നല്ല, അതേപോലെ ഈ അസീം ബോനുവിനെ പോലെയുള്ള ഗോൾ കീപ്പർമാര്, പിന്നെ അയ്യൂബ് വാദിയെ പോലെയുള്ള മിഡില്, അങ്ങനെയുള്ള നല്ല സംഘമാണ് മൊറോക്കോ. അത് ഫ്രാൻസിനും നമുക്ക് അത് കൃത്യമായി വിശദീകരിക്കേണ്ടതൊന്നുമില്ല. ഫ്രാൻസ് എന്താണെന്ന് അറ്റാക്കിംഗ് ആയാലും ഒരേ മികവില് ഒരേ പേസ് കളിക്കാൻ കഴിയുന്ന ടീമാണ് ഫ്രാൻസ്. അപ്പം ഓരോ ക്വാർട്ടർ ഫൈനലും ഓരോ ഫൈനലായിട്ട് നമ്മൾ എടുക്കാം. പിന്നെ നമ്മൾ അതിൽ കാത്തിരിക്കുന്ന വേറെ പോരാട്ടം ഇംഗ്ലണ്ട് നോർവേ
3: ആണ്. പോരാട്ടായിരിക്കും അല്ലേ?
4: അതെ, തീർച്ചയായും. ബ്രസീലിന് മടക്ക ടിക്കറ്റ് നൽകിയ നെയ്മറിന്റെ ലോകകപ്പ് സ്വപ്നെല്ലാം തകർത്തെറിഞ്ഞു വരുന്ന
3: നോർവേ,
4: ഹാളണ്ട്, ഒഡേഗാർഡ് ഹാളണ്ട് ഉൾപ്പെടെയുള്ള മികച്ച ടീം, ഏത് പേസിലും കളിക്കാൻ പറ്റുന്ന ഒരു ടീം. നോർവേ നേരിടുന്നത് ഇംഗ്ലണ്ട്, അതേപോലെ തന്നെ പിന്നെ യൂറോപ്പിൽ നിന്ന് വരുന്ന മറ്റൊരു രാജ്യം. ഹാരി കെയ്ൻ ആയാലും
3: ബെല്ലിംഗ്ഹാം ആണെങ്കിലും
4: അസാധ്യമായ ഒരു മത്സരം തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ സ്പെയിൻ, ഓഫ് കോഴ്സ് സ്പെയിൻ, ബെൽജിയം.
3: ബെൽജിയം, അതും എല്ലാം തകർപ്പൻ മാച്ചുകളാണ് അല്ലേ?
4: തകർപ്പൻ മാച്ചുകളാണ്. റൊമേലു ലുക്കാക്കു സൂപ്പർ സബ് ആയിട്ട് വോളണ്ടിയർ,
3: തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് നമുക്ക് നല്ല മത്സരങ്ങൾ കാണാം, ആസ്വദിക്കാം അല്ലെ? അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വരാനിരിക്കുന്ന അപ്പൊ ആരും മിസ് ചെയ്യണ്ട എന്ന് കൂടി പറയുന്നു. ഹുബൈബ്, താങ്ക് യു സോ മച്ച് നമ്മളിവിടെ ജോയിൻ ചെയ്തതിന്. ഹുബൈബ് ആയിരുന്നു നമ്മളുടെ കൂടെ നാട്ടിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ എങ്ങനെ പോകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇനിയുള്ള മത്സരങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. മത്സരങ്ങളുടെ വിശേഷങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ഫിഫ FIFA 2026 ഒഫീഷ്യൽ സപ്പോർട്ടറായിട്ടുള്ള വോൾവലിന്റെ സൽവ റോഡിലുള്ള അൽ അതിയ മോട്ടോഴ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്തുന്ന സമയത്ത്, ഓയിൽ ചേഞ്ച് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് ലഭിക്കും. മാത്രമല്ല നമ്മുടെ വീഡിയോസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? നമ്മളുടെ വീഡിയോസ് നിങ്ങൾ കാണിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ 30% ഡിസ്കൗണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഫിഫ റിലേറ്റഡ് ആയിട്ടുള്ള ഫിഫ മെർച്ചൻഡൈസ് സംഭവങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വരിക എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇഷ്ടങ്ങളുള്ള ആളുകളുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഒരു പൊന്നുപോലെ സൂക്ഷിക്കുക എന്നൊക്കെ പറയത്തില്ലേ. ഒഫീഷ്യൽ ഫുട്ബോൾ ആണെങ്കിലും ടീഷർട്ട് ആണെങ്കിലും അങ്ങനെയുള്ള മെർച്ചൻഡൈസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്വന്താക്കാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു സ്പെഷ്യൽ കാര്യം കൂടി ഈ സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ് കേട്ടോ.
5: Let's play football.
0: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026.
1: Brought to you by
0: Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.

0: only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're home.
5: സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റാണ്. ജൂലൈ 9-ാം തീയതിയാണ്. വ്യാഴാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില്, അങ്ങനെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞു വരുന്ന ടൈമില് ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോകാം. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു മെസ്സേജ് ഉണ്ട്. വിപിനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷയമൊന്ന് ചോദിക്കുന്നു. മോൻ്റെ പേര് കുഞ്ഞൂസ് എന്നാണ്, നല്ല പേരല്ലേ. അപ്പോൾ കുഞ്ഞൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുഞ്ഞൂസിന് വളരെ സ്പെഷ്യലായിട്ട് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ഇനിയിപ്പോ നേരെ നമ്മുടെ സൂചനകളിലേക്ക്. ഓക്കെ, ആദ്യത്തെ സൂചന, ഈ സിനിമ റിലീസായത് 2015 2015 റിലീസായ ഒരു സിനിമയാണിത്. ഇതാണ് ആദ്യത്തെ സൂചന എന്ന് പറയുന്നത്. രണ്ടാമത്തെ സൂചന, മഴ മയയുടെ പര്യായമാണ്. ഇത് ഈ സിനിമയുടെ ഒരു ടാഗ് ലൈൻ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്കെങ്കിലും കത്തിക്കാണാൻ സാധ്യതയുണ്ട് ഏതാണ് മൂവി എന്നുള്ളത്. മഴ മയയുടെ പര്യായമാണ് എന്നുള്ളൊരു ടാഗ് ലൈൻ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എളുപ്പമാക്കി തരുവാണെന്നുണ്ടെങ്കിൽ ഒരു അക്കം ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞു കേട്ടോ, എളുപ്പത്തിനുള്ള എല്ലാ വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് മൂവി എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയക്കാം 5000097 എന്ന നമ്പറിലേക്ക്. ഒന്നുകൂടി സൂചനകൾ പറയുന്നു, 2015 റിലീസായ മൂവിയാണിത്. ഒരക്കം ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. മഴ മയയുടെ പര്യായമാണ് എന്നുള്ളൊരു ഒരു ഒരു ടാഗ് ലൈൻ കൂടി ഈ സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഓർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ 5000097 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക്, നമ്മൾ ബാന്ദ്ര മൂവിയിലെ ഒരു ഒരു അടിപൊളി പാട്ടിലെ ആ ഒരു പാട്ടിലേക്കാണ് ഇനി എത്താനായിട്ട് പോകുന്നത്. മോർണിംഗ് സവാരിയിലൂടെ അപ്പോൾ വേഗം വേഗം ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു അടിപൊളി പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. മോർണിംഗ് സവാരിയിലൂടെ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency. Radio
2: Sunil. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
5: യു ആർ ലിസ്ണിംഗ്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: You're listening to Morning Safari.
4: Only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel like you're
9: home. Studio Clock-ൽ സമയം 9 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര കടുപ്പമായി പോകുമോ എന്ന് കരുതിയില്ല. പക്ഷെ കുറച്ച് പേർക്ക് ആ ഒരു മൂവി പെട്ടെന്ന് കിട്ടിയുള്ളൂ കേട്ടോ. ഞാൻ ഒന്നുകൂടി ഒന്ന് സൂചനകൾ പറയാം. മഴ മയയുടെ പര്യായമാണ് ഇത് ഈ സിനിമയുടെ ഒരു ടാഗ് ലൈൻ ആയിരുന്നു കേട്ടോ. ഈ സിനിമയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു ടാഗ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. മഴ മയയുടെ പര്യായമാണ്. 2015 റിലീസായ സിനിമയാണിത്. ഒരു നമ്പർ ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്, ഒരു അക്കം ഈ സിനിമയുടെ പേരിൽ വന്നു പോകുന്നുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്നതാണ്. 2015 റിലീസായ ഈ മൂവി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം VIS എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ആൾക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടി. ജസ്റ്റ് 100 Days of Love ആണോ എന്ന് ചോദിക്കുന്നു, അതല്ല കേട്ടോ. അതുൽ കൃഷ്ണ റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. ഹസീബും 100 Days of Love ആണ് ചോദിക്കുന്നത്, അതല്ല. മുർഷി റൈറ്റ് ആൻസർ ആണല്ലോ, മുർഷി ഇത് കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. പത്തേമാരി അല്ല, ഞാനൊരു അക്കം വരുമെന്ന് പറഞ്ഞല്ലോ, അവർ പേരിൽ ഒരു അക്കം വരുന്നുണ്ട്, അപ്പം അതല്ല, നമ്പർ വരുന്നുണ്ട്, അതല്ല. അൻസൽ ഹബീബ് അതല്ല കേട്ടോ, മൂവി വേറൊരു സിനിമയാണ്. ഞാനൊരു ഒരു സൂചന കൂടി തന്നു കഴിഞ്ഞാൽ, ഒരു ജില്ല റിലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ആ ജില്ലയിലെ എല്ലാവരുടെയും ഇഷ്ടങ്ങളൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ഒരു ഒരു മൂവിയാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എന്താണ്, അതും ഒരു കണക്ഷനാണ് കേട്ടോ, അതുമായി കണക്റ്റഡ് ആണ്. 100 Days of Love അല്ല കേട്ടോ, ഒരുപാട് പേര് പൊന്നൂസ് അത് തന്നെയാണ് അയക്കുന്നത്. 2 Countries അല്ല ഹരോണെ, അതല്ല. പിന്നെ അഫ്നാസ് കറക്റ്റാണ് അയക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത്, ഞാൻ വർഷം പറഞ്ഞത് മാറിപ്പോയോ അതോ സിനിമയുടെ പേരാണോ ഉദ്ദേശിച്ചത്? ഇതല്ല കേട്ടോ. വിഷ്ണു കറക്റ്റാണ്, വിഷ്ണു ആയിരുന്നു നേരത്തെ മെസ്സേജ് അയച്ചത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസർ കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്ക്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇൻസ്റ്റയിൽ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ AI തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഒരു പേജ്, ആ പേജിൽ നിന്ന് നല്ല രസമുള്ള ചില സ്റ്റോറീസ് വരുന്നുണ്ടായിരുന്നു. അതായത് പൊറോട്ട, ചായ, അപ്പം, പിന്നെ ഒരു ബീഫിക്കുട്ടി. ഈ ബീഫിക്കുട്ടി ഒരു കൊക്കയിലേക്ക് വീഴുന്നു, വീഴുന്ന സമയത്ത് പൊറോട്ട ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നു. ആ ഒരു ഒരു റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര റീച്ചിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു റീല്. അപ്പോൾ ആ റീലിന് പിന്നിൽ പ്രവർത്തിച്ചവരാരാണെന്നുള്ളത് ഞാനൊന്ന് കാര്യമായിട്ട് അന്വേഷിച്ചു പോയി കേട്ടോ. അവരെ നമ്മളുടെ മോർണിംഗ് സവാരിയിലേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കൂടി ഒന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലൻ പാട്ടിലേക്ക്, ബെൻ ജോൺസൺ മൂവിയിലെ പാട്ടാണ്. സമയം 9 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ജനിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
5: Just feel like you're home.
6: Chennai Beats.
7: Namu, head of the hour.
8: In the art of Podumakulanda.

അങ്ങനെ ഒരു വീക്കെൻഡ് വൈബിലേക്ക് എത്തിക്കാണും എന്ന് വിചാരിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ റീലിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അല്ല, മിക്കവാറും ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു ബീഫിക്കുട്ടിയുടെ കഥ കണ്ടിട്ടില്ലേ? അപ്പം ആ ഒരു ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു അവരുടെ പേജിലൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇതൊക്കെയെന്ന് സൃഷ്ടിച്ച് കൊണ്ടുവരുന്ന ആളുകൾ എന്ന് നോക്കി പോകുന്ന സമയത്ത് ആ ഒരു പേജ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഇൻസ്റ്റയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേജ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ആ പേജിലേക്ക് എത്തുവാണെങ്കിൽ, അതായത് AI തട്ടുകട എന്നാണ് ആ പേജിൻ്റെ പേര് കേട്ടോ. അതായത് കേരളത്തിലെ ആദ്യത്തെ AI തട്ടുകട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ കണ്ടുപോകണം കേട്ടോ, എന്നാലും കണക്ഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്റ്റോറി മാത്രം കണ്ടാൽ ചിലപ്പോൾ കണക്ഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ തുടക്കം മുതൽ കണ്ടുപോകുകയാണെങ്കിൽ നല്ല രസമുള്ള ഒരു വേൾഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബീഫി കുട്ടിയുടെയും പൊറോട്ടയും ചായച്ചേട്ടനും ഒക്കെ ചേരുന്ന ഒരു വേൾഡാണ്, അതൊരു വേൾഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ബീഫി കുട്ടിയുടെയും പൊറോട്ടയും ചായച്ചേട്ടനും ഒക്കെ ചേരുന്ന ഒരു വേൾഡാണ്, അതൊരു വേറൊരു

0: ഇതിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു തോട്ടിലേക്ക് വന്ന് ഇങ്ങനെ ഒരു സ്റ്റോറിയിലേക്ക് പോകാം? ബീഫ് കുട്ടി കൊക്കയിൽ വീഴുന്നു, പൊറോട്ട വരുന്നു, ഹെൽപ്പ് ചെയ്യാൻ വരുന്നു, അങ്ങനെ കുറെ കുറെ സംഭവങ്ങൾ, കുറെ കുറെ ക്യാരക്ടേഴ്സ്. ആരുടെ തലയിൽ ആദ്യം ഇത് ഉദിച്ചത്?
1: ഇത് അങ്ങനെ ഒരു ഐഡിയ വെച്ച് ചെയ്തതല്ല, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന്, ഞാൻ എനിക്കിവിടെ ഡ്രൈവിംഗ് പണിയാണ് ബാംഗ്ലൂരിലെ, അപ്പൊ ഞാനിങ്ങനെ വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയിൽ എനിക്കിങ്ങനെ ഓരോരോ ഐഡിയാസ് ഇങ്ങനെ വരും, അതായത് അടുത്ത പാർട്ട് എങ്ങനെ ഇടണം, അടുത്ത പാർട്ട് എങ്ങനെ ഇടണം.
2: അപ്പൊ
1: ആ ഒരു മൈൻഡ് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഈ ചാറ്റ് GPT യൂസ് ചെയ്ത ഒരു വർക്കാണ് ഇത്.
0: ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു? ചുമ്മാ ഒരു സ്റ്റോറി പോലെ ഇട്ട് അങ്ങ് തുടങ്ങിയതാണോ, എന്തെങ്ങനെയാണ് ആ ഐഡിയ വന്നത്?
1: ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 month ആയിട്ടുള്ളു. അപ്പൊ ഞാൻ ഓൾറെഡി പഴത്തിന്റെ ഇതിന്റെ ഓൾറെഡി ഒരു കഥ, ഇതേപോലെ ഒരു 10-20 സ്റ്റോറി ഇട്ടിരുന്നു. അതിനുശേഷം എനിക്ക് ഒരു സ്റ്റോറി കിട്ടാണ്ട് ഞാൻ ഓരോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതായത് ആർക്കെങ്കിലും സ്റ്റോറി നല്ലതുണ്ടെങ്കിൽ പറഞ്ഞു തരുമെന്നുള്ള ഒരു. അതിനുശേഷം ഞാൻ വയനാട്ടിലാണ് ഹലോ, അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ അവിടെ ഒരു 5-star തട്ടുകട, അല്ല 5-star ഈ ഫുഡ് ഐറ്റംസ് വയനാട്ടിലേക്ക് ടൂറ് വരുന്നത് അവിടെ തട്ടുകടയിലുള്ള ഫുഡ് ഐറ്റം ആയിട്ട്, അങ്ങനെ അവിടെ നിന്ന് ഒക്കെ അപ്പൊ നമുക്ക് കിട്ടുന്ന ഐഡിയകൾ വെച്ച് ചെയ്യുന്നതാ. ചെമ്പ്ര പീക്ക് എന്ന് പറഞ്ഞത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അതിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളതാണ്. അപ്പൊ അങ്ങനെ അവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു ഐഡിയ പെട്ടെന്ന് വന്നപ്പോ ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ.
0: പക്ഷെ അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. കാരണം ബീഫ് കുട്ടിയോട് നമുക്ക് ടെൻഷനായി പോയി വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക്.
1: അതും ആ ബീഫി കുട്ടി എന്നുള്ള പേര് ഞാൻ ഫസ്റ്റ് ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നീട് ചുമ്മാ ഒരു ബീഫി കുട്ടി എന്നുള്ള ഒരു ഐഡിയ ആക്കി ഇട്ടതാണ്. ക്യാരക്ടറിന് ഒന്നും പേരില്ല, ആകെ ബീഫി കുട്ടി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചായക്ക് ചായച്ചേട്ട, ആർക്കും ഞാൻ സെപ്പറേറ്റ് പേരായിട്ട് ഇട്ടിട്ടില്ല.
0: ഇതിന് കിട്ടിയ റെസ്പോൺസ് ഞെട്ടിച്ചോ നിങ്ങളെ?
1: സത്യമായിട്ടും
0: ആണല്ലേ. എനിക്കൊന്ന്, ഞാൻ ഇന്ന് തന്നെ 2-3 വീഡിയോ ഉണ്ട്. ഒരു വീഡിയോയിൽ കുറെ പയ്യന്മാർ എന്നിട്ട് കഥ പറയും, നീ അറിഞ്ഞില്ലേ ബീഫ് കുട്ടി കൊക്കയിൽ വീഴും, അപ്പോഴത്തേക്ക് പൊറോട്ട വരും, പുട്ട് വരും, കണ്ടോ?
1: ഞാനൊരു വിധം എല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട്, വളരെ കുറവാണ് റിപ്ലൈ കൊടുക്കാത്തത്. അതായത് എല്ലാ കമന്റിലും ഞാൻ കാണും, അപ്പൊ അതിനൊക്കെ റിപ്ലൈ കൊടുക്കും. ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട്, അത് കാണുന്നുണ്ട്.
0: അപ്പം സംഭവം ഹിറ്റായി.
1: സംഭവം ഹിറ്റായി.
0: ഓക്കെ, ഇനി ഇപ്പൊ അടുത്ത പ്ലാൻ എന്താണ്? ഇനി പുതിയ സ്റ്റോറിയിലേക്ക് പോവാണോ, അതോ പുതിയ പുതിയ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്?
1: ഇത് കുറച്ചൊരു 2-3 സ്റ്റെപ്പും കൂടി കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റോറി സ്റ്റോപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ആളുകൾക്ക് ലാഗ് അടിച്ചു തുടങ്ങും. അടുത്തൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണം, മൈൻഡിലൊന്നും വന്നിട്ടില്ല. ഇപ്പൊള്ള സ്റ്റോറിക്ക് തന്നെ അടുത്ത പാർട്ടിനുള്ള ഒന്നും കയ്യിലില്ല. ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ഇരുന്ന് തിങ്ക് ചെയ്ത് വരുത്തുന്നതാണ്. ഇന്ന് നല്ലൊരു അടിപൊളി ഒരു സാധനം വരുന്നുണ്ട് ബീഫി കുട്ടീന്റെ. അത് കഥ കുറച്ച് മാറും. അതായത് ബീഫ് നേരെ വീട്ടിലേക്ക് വരുന്നു, അവിടെ പുട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പുട്ട് ബീഫിന് വേണ്ടി വേറെ കല്യാണം ആലോചിച്ചു, അതായത് പുട്ടിന് ഈ പൊറോട്ട ആയിട്ടുള്ള ബീഫ് പൊറോട്ടയുള്ള സ്നേഹം അതൊന്നും അറിയത്തില്ല. അതിൽ അപ്പം ഉണ്ട്, അപ്പം ഈ ബീഫിന്റെ ക്യാപ്റ്റനാണ്. അവിടെ അപ്പം പറയുന്ന സീനൊക്കെ കേട്ടാൽ അറിയാം. ഈ അപ്പം പുട്ടിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ ഒരു പ്രശ്നം, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. പുട്ട് പണ്ട് ഓൾറെഡി പഴമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചതാണ് ബീഫിനെ.
0: ബീഫിനെ, ഓ ഐ സീ.
1: അപ്പോഴാണ് ഈ പൊറോട്ട വന്നിട്ട് ഉള്ള പ്രശ്നങ്ങളും പിന്നെയാണ് കഥ ഇങ്ങനെ പോയത്.
0: ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഈ കഥനെ എവിടെ കൊണ്ട് പിടിച്ചു കെട്ടും
1: എനിക്കറിയത്തില്ല. കഥ പോകുന്ന അത്രയും ഒരു ഇതില് പോകും ഫ്ലോയില്.
0: എന്തായാലും ബീഫ് കുട്ടി കണ്ണു തുറന്നല്ലോ, നമുക്ക് അത് മതി.
1: എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയത് ബീഫ് കുട്ടി കണ്ണു തുറന്നു, അതായത് 3 ദിവസമായിട്ട് ആ കൊക്കേറ്റ് ഉള്ളിൽ തന്നെ
0: കിടക്കുകയാണ്.
1: വന്നിട്ടുണ്ടാവും ഒന്ന് രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞിട്ട്.
0: ഓക്കെ, ഈ ബ്രോസ്റ്റർ ചേട്ടന് ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ.
1: ബ്രോസ്റ്ററിന് ഞാൻ ഐഡിയാസ് ഉണ്ടായിരുന്നില്ല, പിന്നെ എന്റെ വൈഫ് പറഞ്ഞാണ് ബ്രോസ്റ്ററിന് ആഡ് ചെയ്തോന്നാല്.
0: വൈഫിന്റെ പേരെന്താണ്?
1: വൈഫിന്റെ പേര് അയന.
0: അയന, ഓക്കെ. അഖിലും അയനയുമാണ് ഈ ബീഫി കുട്ടിയുടെയും എന്താ പറയാ ബ്രോസ്റ്റർ ചേട്ടന്റെയും ചായച്ചേട്ടന്റെയും എല്ലാവരുടെയും സൃഷ്ടാക്കൾ അല്ലേ. തകർപ്പനായിട്ട് നിങ്ങളുടെ AI തട്ടുകട മുന്നോട്ട് പോട്ടെ. ഞങ്ങൾ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ കാണാനും അല്ലെങ്കിൽ എന്താ പറയാ പുതിയ പുതിയ കഥകൾ കേൾക്കാനും ഒക്കെ വെയിറ്റിംഗ് ആണ്. അഖിലായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. നിങ്ങൾ ഇതുവരെ ആ പേജ് ഇപ്പം ഇത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വിചാരിക്കും ഇതെന്തൊക്കെയായി പറയുന്നത്, ഏത് യൂണിവേഴ്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് AI തട്ടുകട എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട് കേട്ടോ, കേരളത്തിലെ ആദ്യത്തെ AI തട്ടുകട എന്ന് പറഞ്ഞൊരു പേജാണ്. അപ്പൊ AI റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ രസമുള്ള കുറച്ചധികം സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അതിപ്പോ 50 ഹിറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വിശേഷങ്ങളാണ് അഖില് നമ്മളുടെ അടുത്ത് സംസാരിച്ചത്. അങ്ങനെ നമ്മളുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് വരാനുള്ള സമയമാണ് ഇനിയിപ്പോ കേട്ടോ. എന്തായാലും എന്റെ സൂചനകൾ ഇങ്ങനെയായിരുന്നു, സൂചനയിൽ ഇന്ന് കുറച്ച് കടുപ്പായി പോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്കിവിടെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏത് മൂവി ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഇങ്ങനെ വരികയായിരുന്നു. 2015 റിലീസായ മൂവിയാണിത്. മഴ മയയുടെ പര്യായമാണ്. ഒരു നമ്പർ ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചപ്പം ഹരുൺ റഷീദ് എനിക്ക് പറഞ്ഞു തന്നത് തോറ്റു ചാറ്റ് ജി പി ടിക്ക് പോലും അറിയുന്നില്ല. ക്രെഡിറ്റ് നിസാദിന്റെ എടുത്തോ സന്തോഷം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്.

ഉമേഷ് ഒരു മൂവി ചോദിക്കുന്നുണ്ട്, അതാണോ എന്ന് ചോദിക്കുന്നു. കേശ അതല്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് പൊന്നൂസ് അടുത്തൊരു സിനിമയുടെ പേര് വന്നിട്ടുണ്ട്, ധനേഷ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അതങ്ങോട്ട് അജീഷ് കൊട്ടാരക്കര മെസ്സേജ് ചെയ്യുന്നുണ്ട്. കറക്റ്റാണ് കേട്ടോ, അജീഷ് കറക്റ്റാണ് പറഞ്ഞത്. ഡോക്ടർ അനീസ് ബാബു കറക്റ്റാണോ എന്ന് നോക്കട്ടെ. ആ കറക്റ്റാണ്, ഡോക്ടർ അയച്ചിരിക്കുന്നത് കറക്റ്റാണ്, കറക്റ്റ് ആൻസറാണ് കേട്ടോ. സമീറിൻ്റെ മെസ്സേജ് ഉണ്ട്, സമീറും കറക്റ്റായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും കുറച്ച് പേർക്ക് പിടി കിട്ടി, കുറച്ച് പേർക്ക്, ചിലർക്ക് കിട്ടി ചിലർക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന പോലെ കുറച്ച് പേർക്ക് കിട്ടി കുറച്ച് പേർക്ക് കിട്ടിയില്ല. അൽഹാന അത് തന്നെയാണ് കേട്ടോ, അതേ സിനിമ തന്നെയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ എന്തായാലും സിനിമയുടെ പേര് പറയാം. എല്ലാവരെയും ഒന്ന് ചുറ്റിച്ചെങ്കിലും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് KL 10 എന്ന് പറയുന്ന ആ ഒരു മൂവി ഉണ്ടല്ലോ, ആ ഒരു സിനിമ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ. കുറച്ച് ചുറ്റിച്ചെങ്കിലും ഈ ഒരു മൂവിയാണ് നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം എന്തായാലും റൈറ്റ് ആൻസർ അയച്ചു എല്ലാവർക്കും, അല്ലെങ്കിൽ തെറ്റത്തിലാണെങ്കിലും ഒന്ന് അയച്ചു തന്നല്ലോ, അതാണ് അടിപൊളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി ഞാൻ പതുക്കെ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങൾക്കായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് നമുക്ക് ബീഫി കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: You're listening to
6: Morning Safari.
0: Morning Safari.
6: Morning Safari.
1: Only on Radio Suno.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM. Suno updates.
3: Suno updates ലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിലെ ആദ്യത്തെ സ്മാർട്ട് മസ്ജിദ് മുവായിദറിൽ തുറന്നു. ഖത്തർ ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച് ഈ ചരിത്രപരമായ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന ആവശ്യം പരിഗണിച്ച് ഖത്തറിലെ 37 സ്വകാര്യ സ്കൂളുകളിലേക്ക് കൂടി ഈവനിംഗ് ബാച്ച് പഠന സംവിധാനം വ്യാപിപ്പിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുകയും കുടുംബങ്ങൾക്ക് കൂടുതൽ സൌകര്യപ്രദമായ പഠന അവസരങ്ങൾ ഒരുക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. 2026-28 FIP ഫടേൽ വേൾഡ് കപ്പിന് ദോഹ ആതിഥേയത്വം വഹിക്കും. ലോകകപ്പ് ഫുട്ബോൾ തീവ്ര പോരാട്ടത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്നു. 48 ടീമുകളിൽ നിന്നും 8 ടീമുകളിലേക്കായി മത്സരം ചുരുങ്ങുമ്പോൾ മത്സരങ്ങൾക്ക് കടുപ്പമേറും. ക്വാർട്ടർ ഫൈനലിലെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, മൊറോക്കോ, നോർവേ, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം ടീമുകളാണ് ക്വാർട്ടറിൽ കളത്തിലേക്ക് ഇറങ്ങുന്നത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 50 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 44 ഡിഗ്രി സെൽഷ്യസ്.
2: Weather report powered by Qatar Meteorology Department.

സമയം 10:10. ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളിയായിട്ട് ഒരു വീക്കെൻഡ് വിഷ് ചെയ്തുകൊണ്ട് തന്നെ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്നാണ് വിശേഷം? ഇന്ന് തേഴ്സ്ഡേ ആണ്, ജൂലൈ 9th. ഈ ഒരു വീക്കെൻഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് തന്നെയാണ് ഇന്നത്തെ ദിവസം. ഓ, രാവിലെ മുതൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കണം. ഈ രാവിലെ ഉണ്ടല്ലോ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു തോട്ട് എന്താണെന്ന് അറിയാം? ബേസിക്കലി വരുന്നൊരു ഒരു ബേസിക് കാര്യമാണ്, ഭയങ്കര ക്ഷീണം പിടിക്കും എനിക്ക് രാവിലെ. എനിക്ക് എൻ്റെ ഉറക്കം അങ്ങോട്ട് തീർന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ ആയിരിക്കും ചിലപ്പോൾ, കാരണം ലേറ്റ് ആയിട്ടായിരിക്കും ചില സമയങ്ങളിലൊക്കെ ഉറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ആകെ മൈൻഡിൽ രാവിലത്തെ ഒരു 1 hour ഫീഡ് ചെയ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയും ഇന്നത്തെ ജോലി ഒന്ന് തീർത്തിട്ട് കറക്റ്റായിട്ട് സമയത്തൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒന്നൊരു 2-3 hours കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്ലാനിങ് ചെയ്യും. പക്ഷെ ഒരിക്കലും നടക്കില്ല. മറ്റേ എഴുന്നേൽക്കുന്നത് തന്നെ ഇനി അടുത്ത് ഉറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഈ ചൂട് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു ദിവസം നടക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും ടയേർഡ് ആവുക ചെയ്യുക. ഞാൻ ഇന്നലെയൊക്കെ വിചാരിച്ചു, ഓഹ്, എൻ്റെ അണ്ടർ ഐ ഡാർക്ക് സർക്കിളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, ഉറക്കം ശരിയാവാണ്ട്. ഇത് അത്ര നല്ല കാര്യമല്ല, ഇതുപോലെ പലരും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെൽത്ത് ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിക്കരുത് കേട്ടോ. ഞാൻ ഇന്നെങ്കിലും കിടന്ന് ഉറങ്ങും എന്ന് വിചാരിക്കും, പക്ഷെ നടക്കൂല, കാരണം ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ. ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പറഞ്ഞ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ സെറ്റിങ്ങിലാണ്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് ഇവിടെ പോവാം, നമുക്ക് അവിടെ പോവാം. ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ ഞാൻ തന്നെ വണ്ടി ഓടിച്ചെത്തണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഓക്കെ, എന്തായാലും എന്നെ പോലെ ഫീൽ ചെയ്യുന്ന പലരും ഉണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ നിന്ന് കോളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് ഷോപ്പിംഗ് ചെയ്യണം, ഇന്ന് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ തീർക്കണം, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ പോലും പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് തീർക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ, ഐ മീൻ കോളൊക്കെ വന്നിങ്ങനെ ഓരോന്നും കേൾക്കുമ്പോൾ ഭയങ്കര ടയേർഡ് ഫീലായിരിക്കും. ഇതൊക്കെ ചെയ്ത് തീർക്കണമല്ലോ എന്നൊക്കെ ഉള്ളൊരു ഫീലായിരിക്കും. പക്ഷെ അതൊക്കെ മാറുന്നേ, ഒരു നല്ല സ്ട്രോങ് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിച്ചാൽ മതി. ഗുഡ് മോർണിംഗ് അശ്വമി. കോട്ടയമാണോ? കോട്ടയമോ? ആര്, ഞാനോ? ഞാൻ കോട്ടയല്ല, ഒരിക്കലല്ല. എന്നെ പറയുന്നില്ല, ഞാൻ കോട്ടയക്കാരത്തി ഒന്നും അല്ലാന്നേ. നമ്മുടെ നിസയാണ് കോട്ടയം. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം അഞ്ചൽ, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, ഇവിടെയൊക്കെ തന്നെയായിരിക്കും. സോ ബേസിക്കലി നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു വീക്കെൻഡ് യാത്ര തുടരേണ്ട സമയമാണ്. ഹോം ഡെലിവറിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ തരിയുണ്ട്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ മെസ്സേജിലൂടെയൊക്കെ തന്നെ ജോയിൻ ചെയ്യുക. 5000917 ഗുഡ് മോർണിംഗ് മെസ്സേജസ് പോന്നോട്ടെ. ഇന്ന് വീക്കെൻഡിൽ എന്താണ് ഏറ്റവും വലിയൊരു ടാസ്ക്? മടിപിടി, അല്ലെങ്കിൽ മടിപിടിയല്ലല്ലോ, മടി പിടിക്കുന്ന കാര്യം എന്താണ് എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോഴേക്കും ഞാൻ എൻ്റെ മടി മാറ്റാൻ ഒരു കോഫി കുടിച്ചിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. ഈ ഒരു സമയം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചില സമയത്ത് നമുക്ക് ഭയങ്കര മടിയായിരിക്കും, ഭയങ്കര ഒരു ഒരു ഒരു ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും, ഉറക്കം വരും. എൻ്റെ ഉറക്കം മാറ്റാൻ ഞാനൊരു കോഫി കുടിച്ചു. ഇപ്പം ആകെ മൊത്തത്തിൽ എന്താ പറയുക, എനർജി കൂടിയും തോന്നുന്നു. വീക്കെൻഡ് ആകുമ്പോൾ അങ്ങനെയാണ്, ചില സമയത്ത് നമ്മൾ ആകെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ടയർഡ്നെസ് ആയിട്ട് ആകെ ഒരു ഒരു ഒരു മൂഡില്ലാണ്ടിരിക്കുന്ന സമയമായിരിക്കും. പക്ഷെ ചില പാട്ടുകളുണ്ടല്ലോ, നമുക്കൊരു മൂഡ് ലിഫ്റ്റർ തന്നെയാണ് അല്ലേ.

ഒരുമിച്ച് കൊട്ടിപ്പാടാനായിട്ട് ഈ ഒരു വീക്കെൻഡിൽ ഒരുപാട് പാട്ടുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നിങ്ങൾക്ക് വേണ്ട പാട്ടുകൾ ഏതൊക്കെയാണെന്ന് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. 5000917 ഞാൻ കുറച്ച് നേരം ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് പിടിച്ചിട്ട് അത് കഴിഞ്ഞൊരു മിഡിലേക്ക് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഒരു മോർണിംഗ് ഡ്രൈവിന്റെ സമയത്ത് കുറച്ച് എനർജിയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാട്ടുകളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ. അതിനിടയിൽ ഒരു വോയിസ് നോട്ടൊക്കെ സജീറിന്റെ വക വന്നിട്ടുണ്ട്. സജീർ ഞാൻ അത് എന്താന്ന് കേൾക്കാം കേട്ടോ. ഇപ്പൊ കേൾക്കാനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാട്ട് വെച്ചതിന് ശേഷം കേൾക്കുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീക്കെൻഡ് സോങ് ഏതാണ് വേണ്ടതെന്ന് മെസ്സേജ് അയക്കുക. ഒപ്പം ഇന്നത്തെ ദിവസം ഇപ്പോൾ എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്ന് കൂടി ഒരു ഫോട്ടോ അയച്ചു തരിക. എവിടെ നിന്ന് കേൾക്കുകയാണെങ്കിലും അതിപ്പോൾ ദോഹയാണ്, റയാനാണ്, നേരെ തിരിച്ച് വക്രയാണ്, എവിടെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. And this beautiful songs are there for you guys. So stay tuned. This is Qatar's favorite radio station.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi, this is Aparna Balamurli.
3: You're listening to
2: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൂട.
4: Chennai beats.
5: Tamil, head of the hour.
6: In the art of podumakkolanda.
7: മനുഷ്യൻ തന്നെ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഹോം ഡെലിവറിയുടെ സമയമാണ്. അങ്ങനെ ഈ ഒരു ടൈമിൽ ഞാൻ ടിക്ടോക്കിലും ലൈവിൽ വന്നിട്ടുണ്ട്. ടിക്ടോക്കിൽ ഇങ്ങനെ കുറച്ചധികം ആൾക്കാരടുത്ത് ഒരുപാട് നാൾക്ക് ശേഷമാണ് വന്നിട്ടൊരു ഹായ് ഒക്കെ പറയുന്നത്. അങ്ങനെ അവിടെയും മെസ്സേജസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഞാനവിടെ ഏതാണ്, നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ലോകകപ്പ് നടക്കുമ്പോൾ ബ്രസീൽ ഫാനാണോ പോർച്ചുഗൽ ഫാനാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ അവരുടെ ടീമിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും അതിനിടയിൽ ചില ആൾക്കാരൊക്കെ എന്നോട് ചില പാട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വാട്സപ്പിലൂടെ. അതായത് മുരളി മേനന്റെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഹാപ്പി വീക്കെൻഡ്, ഒപ്പം മൂവിയിൽ ഈ ഒരു സോങ് വെച്ച് തരാവോന്ന്.
2: ചിന്നമ്മ അടിഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവി ഗരവീരന്മാരായിരം.
1: അതിനോടൊപ്പം തന്നെ നമ്മുടെ അജയ് എസ് കുമാറിന്റെ മെസ്സേജ് ആയിരുന്നു, നിത്യ മാമൻ പാടിയ ഏതെങ്കിലും സോങ് ആയാലും മതി, അല്ലെങ്കിൽ സന്തോഷ മൂവിയിലെ സോങ് ആണെങ്കിലും മതി എന്ന്.

എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ ഈ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഓൺ ദ വേ, ലൈക്ക് ഇറ്റ്സ് കമ്മിങ് ഫോർ യു ഗൈസ്. അതിനിടയിൽ ഇവിടെ മിർഷയുടെ മെസ്സേജ് ആണ്, പോർച്ചുഗൽ ഫാൻ ആണെന്ന് പറഞ്ഞിട്ട്. അതിനിടയിൽ ഇവിടെ വേറൊരു ഹായ് പറഞ്ഞിരിക്കുകയാണ്, അസീസ് എടച്ചേരി, ഹായ് ഹലോ, എന്നാ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ എന്തായാലും ഇവിടെ അതിനിടയിൽ വേറെ കുറച്ച് നീ മുഖിലോ സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നീ മുഖിലോ അല്ലേ, ഓക്കെ ഡൺ. ഉയരെ മൂവിയിലെ ആ സോങ് അല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ. ഈ സോങ് ഞാൻ കൊതുക് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. എനിവേ, ഈ പാട്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ കേൾക്കാം, ഈ ഒരു മണിക്കൂറിൽ തന്നെ കേൾക്കാം റേഡിയോ സ്നോയിലൂടെ. അറ്റ് ദ സെയിം ടൈം എനിക്കും ചോദിക്കാനുള്ളത്, ഒരുപാട് ടീമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫിഫ ലോകകപ്പിൽ. അതിപ്പം അർജന്റീനയാവാം, ബ്രസീലാവാം, പോർച്ചുഗൽ, ജർമ്മനി, അസ് ഐ സെഡ് ഈജിപ്റ്റ്, ഓർ ഈവൻ എനി അതർ ഗ്രേറ്റ് ടീംസ്, ഫ്രാൻസ് ഉൾപ്പെടെ, ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള ടീംസ്, ഇവരെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും. എന്തായാലും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെന്താ, ജേഴ്സി ഇട്ടിട്ട് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ സ്വന്തം ടീമിൻ്റെ ജേഴ്സി ഇട്ട് ഇറങ്ങുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലിലാണുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് ഒരു മാച്ച് പോലും ഇല്ലാതിരുന്നൊരു ദിവസം, അതിൻ്റെ ഒരു സങ്കടവും നമുക്കുണ്ടായിരുന്നു അല്ലേ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ജേഴ്സിയെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഇതിപ്പം എനി ജേഴ്സി ഇറ്റ് ക്യാൻ ബീൻ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ജസ്റ്റ് ഫിഫ ജേഴ്സി, നിങ്ങളുടെ വാർഡ്രോബിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഷെൽഫിൽ സ്വന്തമായിട്ട് എത്ര ജേഴ്സി ഉണ്ട്, ഒന്ന് എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, എത്ര ജേഴ്സി ഏതും ആവാട്ടോ. ഇതിപ്പം മേ ബി എനി റാൻഡം ജേഴ്സി നിങ്ങളുടെ ഒരു ടീമിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ളൊരു ജേഴ്സി ആവാം, ഒരു മാച്ചിന് വേണ്ടി അടിച്ചിട്ടുള്ളൊരു ജേഴ്സി ആവാം, എന്തോ ആയിക്കോട്ടെ, ഇറ്റ് ക്യാൻ ബി അണ്ടർ യുവർ നെയിം, ഓർ മേ ബി ബാഴ്സ ഓർ റയലിൻ്റെ ജേഴ്സി ആവാം, നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതാവാം, എന്തോ ആവാം. പക്ഷെ എത്ര ജേഴ്സി നിങ്ങളുടെ കയ്യിലുണ്ട്, ഈ ജേഴ്സി പ്രാന്തന്മാരുണ്ടാവുമല്ലോ, എത്ര കിട്ടിയാലും അത് തികയൂല, എനിക്ക് ഇനിയും വേണം ഇനിയും വേണം എന്നൊക്കെ തോന്നിപ്പോകും ചിലപ്പോൾ. അങ്ങനെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എത്ര ജേഴ്സി ഉണ്ടെന്ന് എനിക്ക് ജസ്റ്റ് നമ്പർ അയച്ചാൽ മതി കേട്ടോ. ഹിന്ദി സോങ് പ്ലീസ്, ഖാൻ ബോസ്കോവിൻ്റെ മെസ്സേജാണ്. ഷുവർ, ഹിന്ദി സോങ് വരുന്നുണ്ട്, വെയിറ്റ് യു. അതിനിടയിൽ മിർഷയുടെ മെസ്സേജും സജീർ അഫ്കോഴ്സ് ഞാൻ മറന്നിട്ടില്ല, ഞാൻ അതിലേക്ക് തന്നെയായിരുന്നു വരുന്നത്. അതിനോടൊപ്പം തന്നെ അനസിൻ്റെ ഒക്കെ തന്നെ മെസ്സേജ് വരുന്നുണ്ട്. ഇതിനിടയിൽ ഇവിടെ മൂന്ന് ജേഴ്സി ഉണ്ട്, അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, 3 ജേഴ്സി ഉണ്ട്. ഓക്കെ ഫൈൻ, അടിപൊളി. എൻ്റെ അടുത്ത് ബ്രസീലിൻ്റെ മാത്രം 10 ജേഴ്സി ഉണ്ട്, എൻ്റെ പൊന്നെ, അത് ഞാൻ സമ്മതിച്ചു കേട്ടോ. എന്തായാലും എത്ര ജേഴ്സി ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളൂ, അതിൻ്റെ ആ ഒരു കറക്റ്റ് കണക്കൊക്കെ കൂട്ടിയിട്ടൊന്ന് ആലോചിച്ചിട്ടൊക്കെ മെസ്സേജ് അയക്കുക. 5000997 നിങ്ങൾക്ക് വന്ന് മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ നേരെ നമ്മുടെ ടിക്ടോക്ക് ലൈവിൽ എത്തുക റേഡിയോസിനോട്, അതിൽ വന്നിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ എനിക്കൊരു ബർത്ത്ഡേ വിഷും കൂടി പറയാനായിട്ടുണ്ട്. സംഭവം ഇത് മകൻ്റെ ഒരു വോയിസ് നോട്ടായിരുന്നു കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്, മകനോ മകളോ എനിക്ക് മനസ്സിലായില്ല, ബട്ട് ഇറ്റ് വാസ് യുനോ ക്യൂട്ട് വോയിസ് നോട്ട് വിച്ച് കെയിം. വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, സോ സജീറിൻ്റെ വൈഫിൻ്റെ ആണ് ബർത്ത്ഡേ ഉള്ളത്. പേര് വന്നിട്ടുണ്ടായിരുന്നത് മകനോ മകളോ എനിക്ക് മനസ്സിലായില്ല, ബട്ട് ഇറ്റ് വാസ് യുനോ ക്യൂട്ട് വോയിസ് നോട്ട് വിച്ച് കെയിം. വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, സോ സജീറിൻ്റെ വൈഫിൻ്റെ ആണ് ബർത്ത്ഡേ ഉള്ളത്. പേര്,

ആയിട്ട് വൈഫിന് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കൂ, നല്ലപോലെ ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രീറ്റ് യു. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് ഞാൻ വെച്ചുതരാം കേട്ടോ. കുറച്ച് പറഞ്ഞ പോലെ സന്തോഷത്തിലെ പാട്ട് വരികയാണ്. അതിനിടയിൽ ധനീഷിന്റെ മെസ്സേജ് ഉണ്ട്, 25-ലധികം ജേഴ്സി കയ്യിലുണ്ടെന്ന്. സമ്മതിച്ചു കേട്ടോ ഞാന്. അപ്പൊ എത്ര ജേഴ്സിയാണ് കയ്യിലുള്ളതെന്ന് മെസ്സേജ് അയക്കാൻ മറക്കണ്ട.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Suno 91.7 FM.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സമയം 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. എന്തായാലും ഈ ഒരു സമയം ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചിരുന്നു, നിങ്ങളുടെ ആ ഒരു വാർഡ്രോബിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഷെൽഫിൽ നിങ്ങൾക്കായിട്ടുള്ള എത്ര ജേഴ്സി ഉണ്ടാകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് പേര് രണ്ടെണ്ണം ഖത്തറിൻ്റെ ഉണ്ട്, അർജന്റീനയുടെ ഉണ്ട്, ചിലർ ബ്രസീലിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു, ചിലർ 4 ജേഴ്സി ഉണ്ടെന്ന് പറഞ്ഞു, 7 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, ഒരാൾ 25 അധികം ജേഴ്സി ഉണ്ടെന്ന് ധനീഷിൻ്റെ മെസ്സേജ്. പക്ഷെ അതിനിടയിൽ ജോയിന്റെ ഒരു മെസ്സേജ് വന്നു, ആൻഡ് ഹി സെഡ് 72. ഐ ഡോണ്ട് നോ 72 ജേഴ്സി ഉണ്ടാകുമോന്ന്, ബട്ട് 72 ജേഴ്സി ഈസ് ലൈക്ക് നോട്ട് എ യുനോ സ്മോൾ തിങ് അത്രയും ജേഴ്സി കൊണ്ട് വയ്ക്കാൻ തന്നെ ഒരു ഫുൾ ഷെൽഫ് വേണമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എൻ്റെ പൂനെ സമ്മതിച്ചിട്ടോ ജോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ജേഴ്സിയോടുള്ളൊരു ഇഷ്ടം ഉണ്ടല്ലോ നമുക്ക്, ഓരോ ഒരു ഒരു മാച്ച് വരുമ്പോൾ ഒക്കെ പുതിയൊരു ജേഴ്സി കിട്ടുക എന്ന് പറയുന്നത് എന്തോ ഒരു ഒരു എക്സൈറ്റിംഗ് ഫാക്ടറാണ് ബേസിക്കലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേഴ്സിയൊക്കെ ഇങ്ങനെ വാങ്ങാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഈ പറഞ്ഞ ഒഫീഷ്യൽ, അതായത് ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ ജേഴ്സിയും അല്ലെങ്കിൽ മറ്റ് മെർച്ചൻഡൈസ് ഐറ്റംസ്, അതിപ്പം ഫിഫയുടെ തന്നെ ഒഫീഷ്യൽ ബോളായിരിക്കാം, ഇങ്ങനത്തെ ഒരുപാട് മെർച്ചൻഡൈസ് ഐറ്റംസ് കയ്യിലേക്ക് കിട്ടണോ? കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ അടിപൊളി ഒരു കാര്യം പറഞ്ഞുതരാം.
1: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
3: സോ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വാൽവലിനിലേക്ക് ചെല്ലുക. വാൽവലിൻ ഇസ് ദ ഒഫീഷ്യൽ സപ്പോർട്ടേഴ്സ് ഫോർ ഫിഫ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ സപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം നിങ്ങൾക്കൊരു ക്വിക്ക് സർവീസ് വേണം, ഏറ്റവും പ്രീമിയം ആയിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സർവീസസ് വേണം എന്നുണ്ടെങ്കിൽ വാൽവലിനിലേക്ക് ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർവീസസും കാറിന് വേണ്ടിയിട്ട് ചെയ്യാം. ആൻഡ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജേഴ്സി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോൾ ഉൾപ്പെടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫിഫയുടെ ഇത്തവണത്തെ മെർച്ചൻഡൈസ് ഐറ്റംസ് ആണ് അവിടെ വെയിറ്റിംഗിലുള്ളത്. അപ്പോൾ ഈ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നില്ല 72 ജേഴ്സി ഉണ്ടെന്നും 25 ജേഴ്സിയിൽ പുറത്തുണ്ട് കയ്യിലെന്നൊക്കെ. അപ്പം ഈ ഒരു ഏറ്റവും വലിയ ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ജേഴ്സിയും കൂടി വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ മറക്കണ്ട കേട്ടോ നമ്മുടെ വാൽവലിനിലേക്ക്. ആൻഡ് അതിനോടൊപ്പം ചെല്ലുന്ന സമയത്ത് ഇഫ് യു ആർ ഡൂയിങ് ദ ഓയിൽ ചേഞ്ച് ഓൾസോ യു ആർ ഗോണ ഗെറ്റ് ദ 30% ഡിസ്കൗണ്ട്. ആൻഡ് At the same time, the bigger surprise is that നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇത് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ പേര് is going to the lot. So basically, you're going to be a person who's going to win the grand prize. ഈ grand prize എന്ന് പറയുമ്പം അത് എന്തുവാകാം? It can be a mobile phone, it can be a gold coin, it can be a international trip. You don't know, like it can be anything which is bigger. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ചാൻസിൽ എല്ലാം ഒരുമിച്ച് കിട്ടുന്നു. യു ഗെറ്റിംഗ് എ 30% ഡിസ്കൗണ്ട്, അതൊക്കെ പോട്ടെ, യു ആർ ഗെറ്റിംഗ് ദ മെർച്ചൻഡൈസ് ഐറ്റം ഫോർ ഷുവർ. അതിൻ്റെ കൂടെ തന്നെ യു ആർ ഗോണ ഗെറ്റ് ദ സർപ്രൈസ്, ദ ഗ്രാൻഡ് സർപ്രൈസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു ടൈമിൽ തന്നെ ജസ്റ്റ് മേക്ക് ഷുവർ യു ആർ ഗോയിങ് ടു വാൽവലിൻ. ആൻഡ് സ്പെഷ്യലി റേഡിയോസിൻ്റെ ഒരു റെഫറൻസ് ആണെന്നും കൂടി പറയാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു വീക്കെൻഡിൽ പോയാലും മതി, പക്ഷെ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുമെന്നുള്ള ആ ഒരു സംഭവം നിങ്ങളുടെ മൈൻഡിൽ വെച്ചോ. യു ആർ ഗോണ ബി ദാറ്റ് ലക്കി പേഴ്സൺ. സോ ഗോ ആൻഡ് വിസിറ്റ് വാൽവലിൻ. ആൻഡ് അറ്റ് ദ സെയിം

ടൈം മറ്റൊരു കാര്യം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാവേ. ഇപ്പൊ എന്തായാലും നമ്മുടെ സുചി പറഞ്ഞ ഒരു പാട്ടിലേക്ക് ഞാൻ പോവാണ്. അതിനോടൊപ്പം മറ്റൊരാളും കൂടി ഈ സോങ് ചോദിച്ചു. എനിക്ക് തോന്നുന്നു മിസ്റ്റർ മിന്നലാണെന്ന് തോന്നുന്നു. സോ ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ്. അമ്പിളി മൂവിയിൽ നിന്നുള്ള സൂരജ് സന്തോഷും മധുവൻ പാടിയ അടിപൊളിയായിട്ടുള്ളൊരു പാട്ട്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM-ൽ ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടിയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. ആക്ഷൻ
3: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
8: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.
9: ചെന്നൈ ബീറ്റ്സ്.
10: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
11: എന്താ ആട്ടം പോതുമാക്കളുണ്ട്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 917 evenings.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000 1707.
4: And
6: Marza Hypermarket, be fresh, be you. Visit your nearest store today.
7: Home

ദാസേട്ടൻ പാടിയ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാനുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിപ്പോയി. അതായത് ഒരു എഗ്ഗ്, എഗ്ഗ് എന്ന് പറഞ്ഞ ഒരു പ്ലേറ്റ് ഓഫ് എഗ്ഗ് എന്ന് വേണമെങ്കിൽ പറയാം, ആ പ്ലേറ്റിൽ ഫുള്ള് എഗ്ഗ് ഇങ്ങനെ ഒരു ഒരു ബുർജി പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 7,300 രൂപ എത്ര? ഞാൻ ആലോചിക്കായിരുന്നു വൺ പ്ലേറ്റ് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ആള് സെറ്റാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ഒരു ഒരു പ്രൈസിൽ എങ്ങനെ വാങ്ങും ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ജസ്റ്റ് റീഡിങ് അബൌട്ട് ഇറ്റ്. ഒരു ബ്ലിങ്ക് ഓഫ് ആൻ ഐ ആ ഒരു പ്രൈസ് കാരണം ചില ഡിഷസിന് വരുന്നൊരു കാര്യങ്ങളും മാറ്റവും കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടൊക്കെ ചില സംഭവങ്ങളൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. സോ ഇറ്റ്സ് ആക്ച്വലി ചൈനയിലാണ് ഈ സംഭവം. ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗ്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഒരു എഗ്ഗ് ബുർജിയൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന നമുക്ക് കാണുമ്പോൾ, ചൈനയിൽ 520 യുവാനാണ് കേട്ടോ. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 7,308. സ്റ്റിൽ ഇറ്റ് ഈസ് ആക്ച്വലി എക്സ്പെൻസീവ് ദർ ഇൻ ചെന്നൈ. എല്ലാ പ്രശ്നമാണല്ലോ. ഓക്കെ, ചൈന. അപ്പം ചൈനയിൽ ഈ ടൊമാറ്റോയും അല്ലെങ്കിൽ ക്യാപ്സിക്കോ കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് സാധാരണ വീടുകളിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന എഗ്ഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ഇത്രയും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ഷങ്കായിൽ ഒരു ഡിഷ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുക, ആൻഡ് ക്ലെയിമിങ് ദാറ്റ് എല്ലാവരുടെയും സ്റ്റൊമക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിരിക്കും, അതായത് അത് കഴിഞ്ഞ് പിന്നെ ചിലവാക്കേണ്ടി വരില്ല. ഇറ്റ്സ് ലൈക്ക് ഫോർ എ ഡേ കൈൻഡ് ഓഫ് ഇതിലാണ് ഇവരിത് കൊടുക്കുന്നത്. ആൻഡ് വൈ ഇറ്റ് ഇസ് എക്സ്പെൻസീവ് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആൻഡ് ദേ ആർ ടെല്ലിങ് ദാറ്റ് സൗത്ത് ചൈന ആ ഒരു പോസ്റ്റിലൂടെയൊക്കെ തന്നെ അവർ പറയുന്നത്, അവിടുത്തെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു എക്സ്പെൻസീവ് ഡിഷ് എന്ന് പറയുന്നത് ജിൻ ലോങ് ദബിയാൻലു എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ, ഷങ്കായിലെ. ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ തെറ്റുണ്ടാവാം. സോ ഷങ്കായിലെ ഈ ഒരു ഹോങ്കോങ് ഡിസ്ട്രിക്റ്റിലെ ബേസിക്കലി ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഈ ഒരു സംഭവം. സോ ബേസിക്കലി അവർ സാധാരണ ചിക്കൻ എഗ്ഗോ അല്ലെങ്കിൽ ഡക്കിൻ്റെ എഗ്ഗോ ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നതിന് പകരം അവിടുത്തെ ഷെഫ് പറഞ്ഞിരിക്കുന്നത് അവർ ലാർജ് എമു ബേർഡിൻ്റെ, അതായത് ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യപ്പെട്ട എമു ബേർഡിൻ്റെ മുട്ട എടുത്തിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്ന്. സോ ഒരു എഗ്ഗ്, ഓക്കെ, വൺ egg from this emu bird cost ചെയ്യുന്നത് 150 യുവാനാണെന്ന്, അതായത് 2,108 രൂപയാണ് ആ ഒരു എഗ്ഗിൻ്റെ വിലയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൊമാറ്റോയും കാര്യങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് വീണ്ടും ഒരു 50 യുവാനൊക്കെ തന്നെയാകും. അപ്പോൾ ഇവർ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കോസ്റ്റും കാര്യങ്ങളും പിന്നെ അവരുടെ പ്രോഫിറ്റും എല്ലാം കൂടി ആഡ് ചെയ്ത് വന്നപ്പോഴായിരിക്കും ചിലപ്പം ഈ ഒരു പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ബട്ട് എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര ഒരു പ്രൈസ് ഭയങ്കര ഹെവി ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ടൊമാറ്റോയും ഒരു ഒരു ഓർഡിനറി പേഴ്സൺ കഴിക്കുന്ന നോർമൽ ടൊമാറ്റോ അല്ല അത്ര. ഒരു നെതർലാൻഡ്സിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പ്രൊവിൻസ് ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ജ്യൂസിയാണ്. അങ്ങനെ ആ ഒരു എമു എഗ്ഗ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കളറ് മാറ്റം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ സിമ്പിൾ ഡിഷ് ബട്ട് എ ഡിഫറെൻ്റ് ഐഡിയ. അറ്റ് ദ സെയിം ടൈം ദേ ആർ മേക്കിംഗ് ഇറ്റ് ലൈക്ക് ഒരു വലിയ ബിസിനസ് എന്നുള്ള രീതിയിൽ, ജസ്റ്റ് വൺ പ്ലേറ്റ് പോയാൽ ഇറ്റ്സ് ഫൈൻ എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ഐ വാസ് ജസ്റ്റ് സ്റ്റണ്ട്. ചൈനീസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഭയങ്കര ഡിബേറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഒരു 7,300, അതിപ്പോൾ എമുപാടല്ല എന്തോ ആയിക്കോട്ടെ, 7,300 രൂപയ്ക്ക് നിങ്ങളൊരു പ്ലേറ്റ് എഗ്ഗ് ബുർജി മേടിച്ച് കഴിക്കുമോ എനിക്ക് പറയണം? കഴിക്കുമോ? ഈ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. 5,000,000,917. ഐ റിയലി വോണ്ട് ടു നോ ദിസ് എമു ബേർഡിൻ്റെ എഗ്ഗ് വെച്ചിട്ട് എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണെങ്കിലും നിങ്ങൾ കഴിക്കുമോ ഇല്ലയോ.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Let's play football.
0: Football Mania.
1: രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടർ യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ്, സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ബ്രസീലിനെ തകർത്ത നോർവേയുടെ എതിരാളികൾ ശക്തരായ ഇംഗ്ലണ്ടാണ്. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും.
2: Let's play football.
0: Football Mania.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥര ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമി ആണ് കൂടെ ഉള്ളത്. ിൽ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് ചോദിക്കാമെന്ന്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ഇപ്പം ചൈനയിൽ കണ്ടുവരുന്ന 7,300 രൂപയുടെ ഒരു എഗ്ഗിനെ കുറിച്ചിട്ടാണ് അല്ലേ, ഈ മുട്ട വെച്ചുള്ള ഒരു ചെറിയ ബുർജി പോലെ ഉണ്ടാക്കുന്ന ഒരു ഡിഷിനെ കുറിച്ചിട്ടാണ്. എന്തായാലും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മുട്ട എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്, നമുക്ക് എപ്പോഴും വേണ്ട ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എല്ലാ ദിവസവും മാക്സിമം കഴിക്കാൻ നോക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും കഴിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. എന്തായാലും ഈ മുട്ട എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കണമല്ലോ, അതായത് സ്റ്റോർ ചെയ്യണമല്ലോ. ഈ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് എല്ലാവരും പറയുക, കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും പറയുക, നിങ്ങൾ എങ്ങനെയാണ് എഗ്ഗ് സ്റ്റോർ ചെയ്യുന്നതെന്ന്. ചിലപ്പം ഫ്രിഡ്ജിൻ്റെ സൈഡ് ട്രേയിലായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിലായിരിക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഹൗ യു ആർ സ്റ്റോറിങ് ദ എഗ്ഗ്, ഇത് നിങ്ങൾ ഇപ്പം തന്നെ പറയുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനല്ല, ആക്ച്വലി ഒരു എക്സ്പേർട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞുതരും എങ്ങനെയാണ് ആക്ച്വലി എഗ്ഗ് സ്റ്റോർ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. ഇപ്പം തന്നെ മെസ്സേജ് അയക്കൂ 5000 00 917 നിങ്ങൾ എഗ്ഗ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഫ്രിഡ്ജിൽ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തായിട്ടാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. ജസ്റ്റ് മെസ്സേജ് അയച്ചോട്ടോ 5000 00 917.

0: 97.7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Sunoo 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ഈ ഒരു സമയം നമ്മൾ കുറച്ച് മുട്ടക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മുട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോഴിമുട്ടയല്ല, അങ്ങ് എമുവിന്റെ മുട്ടേനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സന്ദീപേ, ഈ മുട്ട എന്ന് പറഞ്ഞ എമുവിന്റെ മുട്ട, എമു എന്ന് പറയുന്ന ഒരു ബേർഡ്, ഈ മുട്ട വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ മുട്ട ബുർജിയൊക്കെ ഇല്ലേ, അതേപോലെ സ്ക്രാമ്പിൾഡ് എഗ്ഗ്, ബേസിക്കലി നല്ല ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗിന് ചൈനയില് ഒരു കടയിൽ കൊടുക്കുകയാണ് ഒരു പ്ലേറ്റിന്. ഓക്കെ, നാട്ടിലെ 7,300 രൂപ
2: മുട്ടക്ക്, മുട്ട ബുർജിക്ക്.
1: ബുർജിക്ക്
2: ഓക്കെ,
1: വിൽ യു ഈറ്റ് ദാറ്റ്?
2: പക്ഷേ ഇത് വലിയ മുട്ടയാണോ?
1: അല്ല,
2: കുഞ്ഞുമുട്ട, സാധാ കോഴിമുട്ടയുടെ അത്ര സൈസേ ഉള്ളൂ.
1: അത്ര സൈസേ ഉള്ളൂ. ദാ എഗ് ബുർജി, ദാ ഇങ്ങനെ ഇരിക്കും, കാണാൻ കാണിച്ചുതരാം. ദാ ദാ ദാ ദാ, ഇങ്ങനെ
2: ഇങ്ങനെ 7,300 രൂപ.
1: വിൽ യു ഈറ്റ് ദിസ്?
2: 7,300 രൂപ കൊടുത്ത് കഴിക്കൂല, അതിനെക്കാട്ടി നല്ല മുട്ടയുടെ ടേസ്റ്റ് അല്ലേ
1: ഉള്ളൂ. വേണ്ട അല്ലേ? ഓക്കെ, എന്തായാലും ഇത് ഹോങ്കോങ്ങില് ഒരു സ്ഥലത്താണ് ബേസിക്കലി ഇതുള്ളത്. എന്തായിരുന്നു ആ റെസ്റ്റോറന്റിന്റെ ഒരു പേരുണ്ടായിരുന്നേ, കഷ്ടപ്പെട്ട പറഞ്ഞേ, ജിൻലോങ് ദബിലാങ്ലു ദബിയാലു. ഓക്കെ, ഷങ്ഹായിസ് റെസ്റ്റോറന്റ് ആണ് ഹോങ്കോങ് ഡിസ്ട്രിക്റ്റില്. സോ ബേസിക്കലി ഈ ഒരു മുട്ടയിൽ നിന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഞാൻ ചോദിച്ചത് ഈ മുട്ട എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാറുള്ളത്, നമ്മൾ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാറ്, എവിടെയാണ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാറുള്ളത്?
2: സ്റ്റോർ ചെയ്യുന്ന അതിന്റെ ആ ഒരു റാക്ക് ഉണ്ടല്ലോ, അവിടെയല്ലേ,
1: റൈറ്റ് സൈഡിലെ
2: ഡോറിലെ.
1: പക്ഷെ അവിടെ ചെയ്യാൻ പാടില്ല
2: എന്നുള്ളതാണ്.
1: അവിടെ എവിടെ ചെയ്യണം എന്നല്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയൂ,
2: പറഞ്ഞില്ലേ?
1: ഇല്ല പറഞ്ഞില്ല, ഇപ്പൊ പറയാൻ പറ്റൂല, കാരണം ഞാനല്ല പറയുന്നത്.
2: പക്ഷെ ഒരു കാര്യമുണ്ട്, അതില് ഇന്നലെ ഞാൻ രാത്രി സ്ക്രാമ്പിൾഡ് ഒക്കെ കഴിച്ചു, രാത്രി ഇപ്പൊ സ്ക്രാമ്പിൾഡ് ഒക്കെ കഴിക്കുള്ളൂ, വേറെ ഒന്നുമല്ല, കഴിച്ചില്ലായിരുന്നു കയ്യിൽ. അപ്പൊ പെട്ടെന്ന് മുട്ട എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് കഴിച്ചു. ഇത് പറഞ്ഞ പോലെ ഫ്രിഡ്ജിന്റെ ഡോറിലാണ് വെച്ചിരുന്നത്, പക്ഷെ എനിക്ക് ആ മുട്ട കഴിക്കാൻ പറ്റിയില്ല, അത് കേടായിട്ട് ഇരിക്കുകയായിരുന്നു. മേ ബി ക്ലൈമറ്റിന്റെ ആണോ എന്താണെന്ന് എനിക്ക്
1: അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ഡോറിലേക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ മുട്ട കറക്റ്റായിട്ട് വെക്കുന്നത്, പക്ഷെ അങ്ങനെ വെക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ പറഞ്ഞുതരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, നല്ലൊരു പാട്ടൊക്കെ കേട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇതിനിടയിൽ മുട്ട ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് ഡോറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കൂ, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇൻഫർമേഷൻ ആണ് കേട്ടോ.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെനോ 91.7 FM ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ കുറച്ച് മുൻപ് ഈ മുട്ട സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഈ മുട്ട സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ച് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ ഏത് രീതിയിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസറാണ് ആൾ. അത് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിലൊക്കെയാണ് നമ്മളെ അത് എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ സൈഡിലെ ആ ഒരു ട്രേ, മുട്ട വെക്കാനുള്ള ട്രേ ഒക്കെ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ ഡോറിൽ, ആ അവിടെ വെക്കാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടല്ലോ, അത് ക്ലിയർ ആക്കി തരും. അപ്പോൾ നമ്മുടെ കൂടെ ദാ ജോയിൻ ചെയ്യുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫ്രം ഹിയോർ ഇൻ ഖത്തർ ആൻഡ് ദാറ്റ് ഈസ് അഹാന നാസർ. അപ്പോൾ അഹാന പറയൂ, എങ്ങനെയാണ് ഈ ഒരു മുട്ട നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈസ് ഇറ്റ് റിയലി ഹാംഫുൾ തിങ് നമ്മുടെ ഡോറിലൊക്കെ കീപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ തന്നെ, എന്തുമാത്രം പ്രശ്നം ഈ ഒരു മുട്ട സ്റ്റോർ ചെയ്യുന്നതിൽ നമുക്ക് വരുത്തുന്നുണ്ട്.
1: അപ്പം എക്സ് നമ്മുടെ വീട്ടിലൊക്കെ വെക്കണം എങ്ങനെയെന്ന് വെച്ചാൽ, ചിലപ്പോൾ കൗണ്ടർ ടോപ്സിലായിരിക്കും. എപ്പോഴും സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, അത് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അത് 0 to 5 degrees Celsius ആ ഒരു ബിറ്റ്വീൻ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണതാണ് എപ്പോഴും സേഫ്.
0: ഓക്കെ.
1: പിന്നെ അത് മാത്രമല്ല, വേറൊരു ഇത് കണ്ടു തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിന്റെ ഡോറിൽ നമ്മൾ എഗ്ഗ് വെക്കും.
0: ഞാൻ കുറച്ച് പറഞ്ഞ പോലെ
1: സൈഡിൽ വെക്കും. അതും ഒട്ടും സേഫ് അല്ല. ആക്ച്വലി നമ്മൾ ഫ്രിഡ്ജ് അപ്പോഴും തുറക്കുക അടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുകയാണ്. ഇപ്പൊ നമ്മുടെ ഫുഡ് സേഫ്റ്റി ലോസ് പറയണ എങ്ങനെയാന്ന് വെച്ചാൽ, ദർ ഇസ് എ ഡേഞ്ചർ സോൺ ഓഫ് ടെമ്പറേച്ചർ.
0: ഓക്കെ.
1: അതായത് 5 to 63 degrees Celsius എന്ന് പറയുന്നതാണ് ഒരു ഡേഞ്ചർ സോൺ ഓഫ് ടെമ്പറേച്ചർ. അപ്പം നമ്മളിപ്പോ ഒരു ഈ ഒരു എഗ് എന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് ഫുഡാണ്. അപ്പം ആ ഒരു ഫുഡിനെ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞു തന്നത്.
0: അതായത്
1: ബിലോ 5 degrees Celsius കീപ്പ് ചെയ്താൽ മതി. അത് എപ്പോഴും സേഫ് ആയിട്ടുള്ളത് ഒരു മിഡിൽ ഷെൽഫിൽ വെക്കണതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ക്ലോസ്ഡ് കണ്ടെയ്നർ.
0: ഓക്കെ, ക്ലോസ് ചെയ്തിട്ട് വെക്കുക.
1: അതെ അതെ, കാരണം ഈ ഒരു എഗ് എന്ന് പറയുന്നത് പോറസ് ആണ്. അതായത് ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത ഹോൾസ് ഉണ്ട് ഈ ഒരു എഗ് ഷെല്ലിൽ. സോ ദർ വിൽ ബി എ ചാൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ബാക്ടീരിയ ഫ്രം എഗ് ടു ദ ഫുഡ് ഓർ ഫുഡ് ടു ദ എഗ്. അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു റിസ്ക് ആണ്. എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ കീപ്പ് ചെയ്യുക, ബിലോ 5 degrees Celsius കീപ്പ് ചെയ്യുക. അപ്പൊ സേഫ് ആണ്.
0: കണ്ടല്ലോ, ഇതാണ് സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഒരു മിഡിൽ ഷെൽഫിലായിട്ട് വയ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയൊരു ഒരു സേഫ്റ്റി ടിപ്പും കൂടി തന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. വരത്തൻ മൂവിയിൽ നിന്നുള്ളൊരു ബ്യൂട്ടിഫുൾ സോങ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now available on Apple Podcast
0: and
1: Google Podcast.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
3: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Adi, ende birthday celebration enda chelo vende.
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: Let's play football.
1: Football Mania.
2: രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടർ യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ്, സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ബ്രസീലിനെ തകർത്ത നോർവേയുടെ എതിരാളികൾ ശക്തരായ ഇംഗ്ലണ്ടാണ്. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും.
1: Delivery.
3: വെൽക്കം ബാക്ക്. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ബൈ ബൈ പറഞ്ഞ് പോകുന്ന സമയം എത്തുമ്പോൾ ഇപ്പോൾ ജോലി നോക്കി നടക്കുന്ന, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു പൊസിഷൻ അന്വേഷിച്ച് നടക്കുകയാണ്. നിങ്ങളിപ്പം സ്കാൽഫോൾഡിങ് അല്ലെങ്കിൽ കോർഡിനേഷൻ രീതിയിൽ സൂപ്പർവൈസർ ഇൻ ലൈക്ക് ഫോർമാൻ കോട്ടിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പെയിൻറ്റേഴ്സ് ഇങ്ങനത്തെ ഒക്കെ പല കൈൻഡ് ഓഫ് ജോബിന് വേണ്ടിയിട്ടൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഗൾഫ് ആർ അൽ മിസ്നത്ത്, ഈ ഒരു പേര് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ഈ ഗൾഫ് ആർ അൽ മിസ്നത്ത്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് ഗൾഫ് ആർ അൽ മിസ്നത്ത് എന്ന് പറയുന്നത്. സോ നാളത്തെ ദിവസം അതായത് ജൂലൈ 10th ഫ്രൈഡേ മോർണിംഗ് 9:00 ടിൽ ആഫ്റ്റർനൂൺ 2, ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. സോ ലീഡിങ് ഗ്രേഡ് കോൺട്രാക്ടിങ് കമ്പനി ആയിട്ടുള്ള ഈ ഒരു കമ്പനിയിൽ ഒരുപാട് ഈ പറഞ്ഞ പൊസിഷൻസ് അവൈലബിൾ ആണ്. ഞാനൊന്ന് ഓടിച്ച് പറയാം. കോട്ടിംഗ് ഇൻസ്പെക്ടേഴ്സ്, കോട്ടിംഗ് കോർഡിനേറ്റേഴ്സ്, സ്കാൽഫോൾഡിംഗ് കോർഡിനേറ്റർ, കോട്ടിംഗ് ഏരിയ കോർഡിനേറ്റർ, ജൂനിയർ ആൻഡ് സീനിയർ സൂപ്പർവൈസർ ആൻഡ് ഫോർമാൻ കോട്ടിംഗ്, സ്കാൽഫോൾഡിംഗ് ഏരിയ കോർഡിനേറ്റർ, ജൂനിയർ സൂപ്പർവൈസർ ആൻഡ് സീനിയർ ഫോർമാൻ സ്കാൽഫോൾഡിംഗ്, ലീഡ് കോർഡിനേറ്റർ ഇൻ കോട്ടിംഗ് ആൻഡ് പെർമിറ്റ് ഹോൾഡേഴ്സ്, സാൻഡ് ബ്ലാസ്റ്റേഴ്സ്, സ്പ്രേ പെയിൻറ്റേഴ്സ്, ബ്രഷ് പെയിൻറ്റേഴ്സ് ആൻഡ് സ്കാൽഫോൾഡേഴ്സ്, ഇങ്ങനെയുള്ള ഓരോ പൊസിഷന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പൊസിഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതും വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് അവൈലബിൾ ആക്കിയിട്ടുള്ളതും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അതായത് ഈ ലൊക്കേഷനോ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്നിപ്പോൾ മെസ്സേജ് അയച്ചോളൂ 5000097 കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. അതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൾഫ് ആർ അൽ മിസ്നത്ത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹെഡ് ഓഫീസ് വരുന്നത് നമ്മുടെ അൽ സഫ്വ ബിൽഡിങ്ങിലാണ്, അതായത് ബർവ കൊമേഴ്ഷ്യൽ അവന്യൂ ഉണ്ടല്ലോ, ഈ വലിയ അൻസാർ ഗാലറി ഒക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെയായിട്ടാണ്. സോ ബർവ കൊമേഴ്ഷ്യൽ അവന്യൂവിൽ ബിൽഡിംഗ് 17th floor വെച്ചിട്ടാണ് ഈ ഒരു ടോട്ടൽ ഇൻ്റർവ്യൂ, വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. സോ ഇഫ് യു നീഡ് മോർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദിസ് ലെറ്റ് മീ നോ, ഞാനത് അയച്ചു തരാം, ആ ഒരു ടോട്ടൽ പോസ്റ്റർ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് ദാ ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. ഇനി ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചൊക്കെ പറയാനായി ഞാൻ വൈകുന്നേരം 4 തിരിച്ചെത്തുന്നതായിരിക്കും. സോ ടിൽ ദെൻ Take care everyone. So we can enjoy you. ചെയ്യേണ്ട ജോലികളൊക്കെ തീർക്കൂ. ജോലിക്കായി അലഞ്ഞു നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ വേണ്ടിയിട്ട് ഡു ലെറ്റ് മീ നോ 5000097.

0: റേഡിയോ സ്നോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
2: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ.
3: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
5: Matinee Classics.
6: Matinee Classics.

ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

കുളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതിരും ഒരാൾ കുളമിളകിയ ചുരുളകം ആഹാ കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതിരും ഒരാൾ കുളമിളകി

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ. ആൻഡ്
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തറിലെ ആദ്യത്തെ സ്മാർട്ട് മസ്ജിദ് മുവായ്തറിൽ തുറന്നു. ഖത്തർ ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച് ഈ ചരിത്രപരമായ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അന്താരാഷ്ട്ര പടയിൽ 2026-28 ലോകകപ്പിന് ദോഹ ആതിഥേയത്വം വഹിക്കും. ഖലീഫ ഇന്റർനാഷണൽ ടെന്നീസ് ആൻഡ് സ്ക്വാഷ് കോംപ്ലക്സിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. 2026 ടൂർണമെന്റ് നവംബർ 2 മുതൽ 7 വരെയാണ് നടക്കുക. ആവേശകരവും ആകർഷകവുമായ വേനൽക്കാല സീസണിലേക്ക് ആസ്പെയർ കുട്ടികളെ സ്വാഗതം ചെയ്തു. ആസ്പെയർ സമ്മർ ക്യാമ്പ് 2026 കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു.

നല്ല സുന്ദരമായ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടാണ് മാറ്റിനി മാഷപ്പിന്റെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ ഇതാ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. മാറ്റിനി മാഷപ്പുമായിട്ട് ഞാൻ സദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഞാനൊരു സിനിമയുടെ ട്രെയിലറിന്റെ ഒരു ചെറിയ പോർഷൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇത് ഏത് മൂവിയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി കേട്ടോ. ഇപ്പൊ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഒക്കെ റീ റിലീസുകളായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഞാൻ കേൾപ്പിക്കുന്ന ആ ഒരു പോർഷൻ, ആ ഒരു ഓഡിയോ പോർഷൻ കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് സിനിമ മനസ്സിലാവും, ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനിനി പ്രത്യേകിച്ച് ഒരു ക്ലൂ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഏതാണ് മൂവി എന്നുള്ളത് അല്ലേ. ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, 5000097 എന്ന നമ്പറിലേക്ക്. ഈ മൂവിയുടെ ചില വിശേഷങ്ങളിലേക്കാണ് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. ഈ ചിത്രം റീ റിലീസിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. നാളെയാണ് ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും ആ സിനിമയുടെ പേര് വന്നത് എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് സ്റ്റോറീസിലേക്ക് നമുക്കൊന്ന് വരാനായിട്ടുണ്ട്. അതിനു മുൻപായിട്ട് ഒരു പാട്ടിലേക്ക് പോകാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹേയ്, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്.
2: ഡോക്ടർ ഓണേർ, ഡോക്ടർ ഓണേർ, ബ്രോട്ട് ടു യു ബൈ നസീം ഹെൽത്ത് കെയർ. നോ ക്യൂസ്, നോ ഹാസിൽ. ജസ്റ്റ് ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് ഓൺ ദി നസീം ഹയാത് ആപ്പ് ആൻഡ് എക്സ്പീരിയൻസ് ഫാസ്റ്റർ കൺസൾട്ടേഷൻസ്. ഡൗൺലോഡ് ഇറ്റ് ടുഡേ.
3: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
2: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.

0: 91.7 FM.
1: Brought to you by Safari. വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ. ആൻഡ്
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
5: നമ്മളൊരു ഓഡിയോ കേട്ട് സിനിമ കണ്ടുപിടിച്ച് വരുവാണ്. ഞാൻ അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. മൂവി ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലേ. റൺ മൂവി, അതെ ആ സിനിമ തന്നെയാണ് നമ്മളിങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ആ സിനിമയുടെ പുതിയ ട്രെയിലർ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. റണ്ണിലെ നായകനും നായികയും മാധവനും നമ്മുടെ മീര ജാസ്മിനുമാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. മീര ജാസ്മിൻ എങ്ങനെയാണ് ആ മൂവിയിലേക്ക് ഒരു അവസരം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയുടെ ഡയറക്ടർ അദ്ദേഹം ഒരു മാഗസിനിൽ കസ്തൂരിമാൻ സിനിമ ഉണ്ടല്ലോ നമ്മളുടെ ലോഹിത് ദാസിന്റെ, ആ മൂവിയുടെ ഒരു സ്റ്റില്ല് കാണുന്നുണ്ട്, ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വിചാരിച്ചത് റണ്ണിലേക്ക് എന്ന മീര ജാസ്മിനെ പരിഗണിക്കാം എന്നുള്ള ഒരു ഒരു മനസ്സിലേക്ക്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആദ്യം ആ ഒരു ചിന്ത വരുന്നത്. മീര ജാസ്മിൻ എത്തിയ സ്റ്റോറി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമയിലെ നായകനാവാനായിട്ട് ആദ്യം ചിന്തിച്ചത് വിജയനെ തന്നെയായിരുന്നു. പിന്നീട് അത് മാധവനിലേക്ക് ആ ഒരു ക്യാരക്ടർ എത്തുമായിരുന്നു. സംവിധായകൻ ലിംഗുസ്വാമി ആ ഒരു കഥ പറഞ്ഞ സമയത്ത് തന്നെ മാധവൻ അത് ഏറ്റെടുത്തു. കാരണം ആ സമയത്ത് അദ്ദേഹം കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്ന വേഷങ്ങൾ റൊമാൻറ്റിക് വേഷങ്ങളാണ്. അപ്പോഴാണ് അതിൽ നിന്നൊന്ന് മാറിയിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യണമെന്ന് സംവിധായകൻ മണിരത്നം അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ മാധവൻ ആക്ഷൻ ഹീറോ ആവാനായിട്ട് തയ്യാറെടുത്ത് ഈ സിനിമയ്ക്ക് എസ് പറയുന്നു. അതിനായിട്ട് 8 കിലോ അന്ന് അദ്ദേഹം കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റൺ മൂവിക്ക് വേണ്ടിയിട്ട് റിലീസായി കഴിഞ്ഞപ്പോൾ മാധവന്റെ ആ ഒരു സമയത്ത് ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു സിനിമയായിട്ട്, ആ സമയത്ത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിട്ട് തന്നെ റൺ മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സിനിമയുടെ ഒരു പ്രത്യേകത ആ ഒരു പേരാണ് റൺ. പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കുന്ന ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ളൊരു പേരല്ലേ. ഈ പേര് വന്നത് എങ്ങനെയാണ്, അതിന്റെ പിന്നിലെ സ്റ്റോറി ഞാൻ വഴിയെ പറയാം. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്.
6: Of the hour. In the art of Podumakulanda.

0: ഷൂഫ് ആപ്പ്. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. 917
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
7: And മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
8: This is Matine Marsha, only on
9: Radio Suno 91.7 FM. Matine Marsha,
10: brought to you by Safari, world-class shopping experience, Doha, Qatar.
11: And ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

റീ റിലീസ് ആകുന്ന റൺ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് അങ്ങനെ മാറ്റിനി മാഷപ്പിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പേര് അടിപൊളി പേരാണല്ലേ, റൺ, ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ഒരു പേര്. എങ്ങനെയാണ് ഈ ഒരു പേരിലേക്ക് സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ ഒരു റൺ മൂവിയുടെ പിന്നണി പ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയുടെ പ്രൊഡ്യൂസർ AM രത്നം, അദ്ദേഹം ഈ സിനിമയുടെ പേരിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിച്ച ഒരാളായിരുന്നു കേട്ടോ. അദ്ദേഹം ഒരുപാട് ടൈറ്റിലുകളൊക്കെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഇവർ ഷൂട്ടിംഗ് സെറ്റിലേക്ക് വരുന്ന സമയത്ത് തന്നെ എല്ലാവരെയും പിടിച്ചിരുത്തി ടൈറ്റിലുകളൊക്കെ എഴുതിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള ചിന്തയിലേക്ക് പോകുന്ന ഒരാളാണ്. അങ്ങനെയാണ് ടൈറ്റിലേക്ക് വരുന്നത്. അതിനു മുമ്പ് സംവിധായകൻ ഒരു ടൈറ്റിൽ ആദ്യം മനസ്സിൽ വിചാരിക്കുമല്ലോ. അദ്ദേഹം മനസ്സിൽ വിചാരിച്ച ടൈറ്റിൽ എന്ന് പറയുന്നത് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. അങ്ങനെയാണ് ടൈറ്റിലേക്ക് വരുന്നത്. അതിനു മുമ്പ് സംവിധായകൻ ഒരു ടൈറ്റിൽ ആദ്യം മനസ്സിൽ വിചാരിക്കുമല്ലോ. അദ്ദേഹം മനസ്സിൽ വിചാരിച്ച ടൈറ്റിൽ എന്ന് പറയുന്നത് പിടിച്ചെടുക്കുക.

ടൈറ്റിൽ അവർ ഫിക്സ് ചെയ്യാണ്, ഇത് മതി എന്ന് തീരുമാനിക്കുന്നു. ഇത് പറഞ്ഞ ഉടൻ തന്നെ സിനിമയുടെ കോ ഡയറക്ടർ, ഡയലോഗ് റൈറ്റർ ലെറ്റർ സെറ്റ് ചെയ്യുകയാണ്. അതായത് റൺ എന്നുള്ള രീതിയിൽ തന്നെ ഓടുന്ന പോലെയുള്ള ലെറ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് റൺ ഒരു റീ റിലീസിലേക്ക് എത്തുന്നത് എന്ന് സംവിധായകനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് റണ്ണിന് വേണ്ടിയിട്ട് ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ചിത്രം വീണ്ടും നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ റീ റിലീസുകളായിട്ട് വരുന്ന സിനിമകളൊക്കെ നമുക്ക് ആസ്വദിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് റൺ മൂവിയിലെ പാട്ടും നിങ്ങൾക്കായിട്ട് തന്നുകൊണ്ട് ഈ മണിക്കൂറിലെ മാറ്റിനി മാഷപ്പിന്റെ വിശേഷങ്ങൾ ഞാൻ വൈൻഡപ്പിയാണ്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: വചനങ്ങളിലൂടെ.
1: ഫർള നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno 91.7 FM,
2: Qatar's happiness frequency.
3: Now available on Amazon Music.
4: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: This is only on
1: Radio Suno 91.7 FM.
3: Brought to you by
6: Safari, world-class shopping experience, Doha, Qatar.
3: And
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ജൂലൈ 9th വ്യാഴാഴ്ച ദിവസം മറ്റൊരു വീക്കെൻഡ് സ്പെഷ്യൽ മാറ്റിനി മാഷപ്പിലേക്ക് സ്വാഗതം. യെസ്, വീക്കെൻഡിലേക്കുള്ള ആ ഒരു മോഡും കാര്യങ്ങളും ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒഫ്കോഴ്സ് വീക്കെൻഡ് സ്പെഷ്യൽ എന്ന് എടുത്തു പറയാനുള്ള കാര്യം, നമ്മൾ ഈ ഒരു ടൈമിൽ, പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിൽ, ഒഫ്കോഴ്സ് കഴിവതും നമ്മൾ വീടിനകത്ത് ഇരിക്കാനായിരിക്കും ശ്രമിക്കുക. അപ്പോൾ വീട്ടിലിരുന്ന് ഒ ടി ടി റിലീസാവുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഐവ് ഗോട്ട് സം വെരി ഹാപ്പി ന്യൂസ്. അപ്പോൾ ആ ഒരു ഹാപ്പി ന്യൂസിലോട്ട് പോകുന്നതിന് മുന്നേ, എല്ലാവരുടെയും പ്ലാൻസ് ഇതായിരിക്കണം എന്നില്ല കേട്ടോ. പുറത്തു പോയി സിനിമ കാണുന്നതും എല്ലാ വീക്കും തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഫ്രണ്ട്സും ഒക്കെ നമുക്കുണ്ട്. എന്തായാലും സിനിമാ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഷെയർ ചെയ്യാനുള്ളത്. ബട്ട് ആ ഒരു ഹാപ്പി ന്യൂസിലോട്ട് പോകുന്നതിന് മുന്നേ, ഐ എം ഹിയർ വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജസ്. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസൊക്കെ ഇങ്ങ് പോന്നോട്ടെ. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് കൂടി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓൾസോ എന്നത്തെയും ഓർമ്മപ്പെടുത്തൽ പോലെ തന്നെ, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകണ്ട. സ്റ്റേ ഹൈഡ്രേറ്റഡ്, കീപ് യുവർ ഹെൽത്ത് ഇൻടാക്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി നമ്മൾ ദേ മാറ്റിനി മാഷപ്പിലേക്ക് കടക്കുകയാണ്. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി, റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി. യെസ്, ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷം, സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് സമ്മർ ടൈം വീട്ടിലിരുന്ന് സിനിമ കാണാനുള്ള പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വി ഹവ് ഗോട്ട് എ ലോട്ട് ഓഫ് മൂവീസ് റിലീസിംഗ് ഒ ടി ടി. തിയേറ്റേഴ്സിലൊക്കെ തന്നെ സൂപ്പർ ഹിറ്റായിട്ട് മാറിയ ചിത്രങ്ങളാണ് ഈ ആഴ്ച ഒ ടി ടി റിലീസിനെത്തുന്നത്. ബൾട്ടി, പെദ്ദി, പരിമല ആൻഡ് കോ, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യാൻ പോകുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് അറിയാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ആദ്യം തന്നെ ബൾട്ടി മൂവി. അയ്യോ, സായി അഭയങ്കർ, വെരി ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു മൈ മൈൻഡ് വെൻ എവർ I think about Balti is Saya Bhayankar. ആ മ്യൂസിക്, ഒരു രക്ഷയില്ലാത്ത മ്യൂസിക് ആണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള മൂവിയാണ്. തീർച്ചയായിട്ടും ആ ഒരു സിനിമ കാണാനായിട്ടുള്ള ആവേശം ഇങ്ങനെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ, അതെല്ലാം ഒന്ന് റീവാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് എൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി യെറ്റ് അഗൈൻ ഓൺ ഒ ടി ടി പ്ലാറ്റ്ഫോം. ഷെയ്ൻ നിഗം നായകനായി എത്തിയ ചിത്രം നവാഗതനായ ഉണ്ണി ശിവലിംഗമാണ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ജൂലൈ 10 മുതൽ ചിത്രം സോണി ലൈവിൽ സ്ട്രീമിംഗ് ആരംഭിക്കും എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ കിട്ടുന്നത്. സോ ദിസ് ഇസ് വൺ ഓൺ ദ ലിസ്റ്റ്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ഇൻ ദ ലിസ്റ്റ്, സിജു വിൽസൺ നായകനായി എത്തിയ മെഡിക്കൽ ത്രില്ലർ ചിത്രം ഡോസ് എന്ന പേരിട്ടിരിക്കുന്ന ചിത്രം. കംപ്ലീറ്റ്ലി ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്ത, ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന ക്രൈമും കാര്യങ്ങളും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു ചിത്രമാണ്. ആൻഡ് ഇവിടെ വൺ തിങ് സർപ്രൈസസ് മീ മോർ, കാരണം ഒരുപാട് പ്ലാറ്റ്ഫോമുകളിലാണ് നമുക്ക് ഈ ചിത്രം അവൈലബിൾ ആയിട്ട് വരാൻ പോകുന്നത്. ജൂലൈ 10 മുതലാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ആമസോൺ പ്രൈം, മനോരമ മാക്സ്, സിംപ്ലി സൗത്ത്, എ പി ഇന്റർനാഷണൽ, സൗത്ത് സിനിമാസ്, ലയൺസ് ഗേറ്റ് പ്ലേ, ആഹാ എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലാണ് മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസാവുന്ന ലേറ്റസ്റ്റ് ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ വീക്കെൻഡ് ടൈം ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകളുടെ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് സിനിമകളും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സിനിമകൾ റീ വാച്ച് ചെയ്യണമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ കാണും. തിയേറ്റേഴ്സിൽ പോയി കാണാനായിട്ട് തിയേറ്ററിൽ നിന്ന് പോയ ചിത്രമായിരിക്കാം. സോ ഹിയർ ഇസ് വേ ടു വാച്ച് ദോസ് മൂവീസ്. കഴിഞ്ഞ മാസം ജൂൺ 5-ാം തീയതി ഇറങ്ങിയ ഒരു തമിഴ് ചിത്രം ഒരുപാടും തിയേറ്റേഴ്സിൽ പോയി കാണാനായിട്ട് തിയേറ്ററിൽ നിന്ന് പോയ ചിത്രമായിരിക്കാം. സോ ഹിയർ ഇസ് വേ ടു വാച്ച് ദോസ് മൂവീസ്. കഴിഞ്ഞ മാസം ജൂൺ 5-ാം തീയതി ഇറങ്ങിയ

ആയിരുന്നു. സോ അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രവും കൂടി ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നമ്മുടെ അരികിലേക്ക് എത്തുകയാണ്. സോ നെറ്റ്ഫ്ലിക്സിൽ റൈറ്റ് നൗ യു ക്യാൻ സ്റ്റാർട്ട് സ്ട്രീമിംഗ് ഫോർ പെദി. സോ വീക്കെൻഡ് കളറാക്കാനായിട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല ഒത്തിരി സിനിമകൾ ഓൾറെഡി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ സൺഡേ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അന്ന് നമുക്ക് റിവ്യൂവും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു പോവാം ഒരുപാട് പുതിയ ചിത്രങ്ങളുടെ. ആൻഡ് റൈറ്റ് നൗ ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നു. ഐ വിൽ ബി ബാക്ക് ഓൺ 917 ഈവനിംഗ്. സോ സീ യു ദെൻ. ടാറ്റാ, ബൈ ബൈ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ. ആൻഡ്
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഒരു സിനിമ ഒരു ഭാഷയിൽ മാത്രം നിൽക്കേണ്ടതല്ലെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന ആ സംവിധായകൻ, 10 വർഷം മുൻപ് SS രാജമൌലി എന്ന ദീർഘദർശിയായ സംവിധായകൻ മാഹിഷ്മതി എന്ന സാമ്രാജ്യം നമുക്ക് മുന്നിൽ തുറന്നു തന്നു. ഒരു തെലുഗു സിനിമയായി തുടങ്ങി ഭാഷകളുടെ അതിരുകൾ ഭേദിച്ച് പാൻ ഇന്ത്യൻ എന്ന വാക്കിന് ഇന്നത്തെ അർത്ഥം നൽകിയ, പീരിയോഡിക് സിനിമകൾക്ക് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത സിനിമയാണ് ബാഹുബലി 1 ദ ബിഗിനിങ്. ആദ്യ ഭാഗം കണ്ടതിനു ശേഷം രണ്ടാം ഭാഗം കാണാനായി കാത്തിരുന്നത് വർഷങ്ങൾ. ഇപ്പോൾ ഇതാ 10 വർഷം പൂർത്തിയാവുമ്പോൾ പറയുന്നു 3rd ഭാഗവും എത്തുന്നു എന്ന്. യെസ്, ദ ലെഗസി കണ്ടിന്യൂസ്. എല്ലാവരെയും വീണ്ടും എക്സൈറ്റ്മെന്റിലേക്ക് എത്തിക്കുന്ന ഒരു ന്യൂസ് തന്നെയായിരുന്നു ഇത്. നെറ്റ്ഫ്ലിക്സിലെ ബാഹുബലി ദ ടോർച്ച് ബെയറർ എന്ന് പറയുന്ന കുറച്ച് എപ്പിസോഡുകളുള്ള ഒരു ഡോക്യുമെന്ററി രീതിയിൽ SS രാജമൌലിയും സംഘവും ഒരുമിച്ച് പുറത്തിറക്കിയതിലാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ മുൻപ് ഒരുപാട് കഥകൾ പറയുന്നു. ബാഹുബലി എന്ന ആ ഒരു ബിഗ്ഗസ്റ്റ് വേൾഡിനെ നമ്മളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത അതേ ടീം 10 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ബാഹുബലി ദ ടോർച്ച് ബെയറർ. അച്ഛൻ വി വിജയേന്ദ്രപ്രസാദ് മകനായ SS രാജമൌലിയോട് ഒരു കഥ പറയുന്നു, കട്ടപ്പ ബാഹുബലിയെ കൊന്ന കഥ. പക്ഷെ ഇത് കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള രാജമൌലി തന്നെ അച്ഛനോട് ആവശ്യപ്പെടുകയാണ്, ഇത് എനിക്കൊന്ന് പൂർത്തിയാക്കി തരുമോ എന്ന്. സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തു, പിന്നതൊരു ഡ്രീമായി മാറി. റിബൽ സിനിമയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിൽക്കുന്ന പ്രഭാസിനടുത്തേക്കാണ് ആദ്യം ഈ ഒരു കഥയുമായിട്ട് എത്തുന്നത് SS രാജമൌലി. പറയുന്നത് 3 സീനുകൾ. 1, ശിവകാമി ദേവിയുടെ കയ്യിലുള്ള കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ച് പറയുന്ന ആ രംഗം. അതിനുശേഷം 2, കട്ടപ്പ ബാഹുബലിയെ കൊല്ലുന്ന ആ ഒരു രംഗം. 3, അമ്മയായ ശിവകാമിക്ക് മകനെ കൊല്ലേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇത് 3 കേട്ടപ്പോൾ അപ്പൊ തന്നെ ഡിസൈഡ് ചെയ്തു, എന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു റോളാണ് എന്റെ മുന്നിലേക്ക് നീട്ടുന്നതെന്ന്. SS രാജമൌലിയോടൊപ്പം മുൻപ് ഛത്രപതി എന്ന് പറയുന്ന വമ്പൻ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റും അദ്ദേഹത്തിലുണ്ടായിരുന്നു. ഒപ്പം 3 ഒരു സിനിമയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ചലഞ്ചായി കൂടി അദ്ദേഹം അത് ഏറ്റെടുത്തു. പക്ഷെ അന്നറിഞ്ഞിരുന്നില്ല ഇത് 2 പാർട്ടായാണ് വരുന്നതെന്ന്. കാരണം ഇതൊരു ഒറ്റ സിനിമയായിരുന്നു, ഇതൊരു തെലുഗു പടമായിരുന്നു, തെലുഗു ഓഡിയൻസിന് മാത്രമായുള്ളൊരു പടമായിരുന്നു. നായകനെ ലഭിച്ചതിന് ശേഷം നേരെ എത്തിയത് വില്ലന്റെ അരികിലേക്ക്, റാണ തെക്കുപതി. അദ്ദേഹത്തിനോട് സംവിധായകൻ ഈ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഈ ഒരു നാടിനെ കുറിച്ച്, അതായത് മാഹിഷ്മതി എന്ന് പറയുന്ന സാമ്രാജ്യത്തെക്കുറിച്ച്, അവിടുത്തെ നദിയും മനുഷ്യരും രാജകുടുംബവും അതിനോടൊപ്പം ശിലകളും എല്ലാം പറയുന്ന സമയത്ത് റാണയുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് വന്നത്, ഈ ഒരു സാമ്രാജ്യത്തിന്റെ അധിപൻ ഞാനാണല്ലേ, ഭല്ലാലദേവ. എക്സൈറ്റ്മെന്റോടു കൂടി തന്നെ അങ്ങനെ വില്ലനും എത്തുമ്പോൾ നേരെ ഇനി നായികയിലേക്ക്. 2006 രാജമൌലിയുടെ വിക്രമഗഡു എന്ന സിനിമയിൽ നായികയായിട്ട് എത്തിയതിനു ശേഷം വീണ്ടും ഇതിലേക്ക് ഈ ഒരു വേഷത്തെ കുറിച്ച് പറയാൻ വിളിച്ചപ്പോൾ, ഈ സിനിമയിൽ പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഇല്ല, കുറച്ച് പാട്ടുകളും ചെറിയ 2-3 സീനുകളും മാത്രമായിരിക്കും എന്നാണ് ആദ്യം സംവിധായകൻ പറഞ്ഞത്. അങ്ങനെ മീറ്റിംഗിലെത്തി, ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ കഥ കേട്ടു. കഥയിൽ നിന്നും ദേവസേന എത്തി ഈ ഒരു സാമ്രാജ്യത്തിലേക്ക്.

ഇനി മാഹിഷ്മതിയിലെ ശിവകാമിയുടെ വരവാണ്. അതിനുവേണ്ടി രമ്യ കൃഷ്ണനോട് കഥ പറയാനെത്തുമ്പോൾ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ തന്നെയാണ് കഥ കേൾക്കാൻ രമ്യ ഇരിക്കുന്നത്. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ മനസ്സിലുറപ്പിച്ചു ഈ കഥാപാത്രം ഞാൻ തന്നെ ചെയ്യുമെന്ന്.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഹായ്, ഞാൻ ദേവാനന്ദ്. കത്തരണ്ട് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
3: This is Matinee Masha, only on Radio Sino 91.7 FM. Matinee Masha.
4: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

years of Bahubali. Indian cinema kanda ekkalathayum ettavum mikacha film making. 10 varsham poorthiyagumbol Netflixil Bahubali the Torch Bearer ennu parnukonde ee oru total filminte pinnampura kadagal ellavarilekkum ethichittunde. Pakshe adu തെലുഗുവിലാണ്. തെലുഗു ലാംഗ്വേജ് അറിയാത്തവർക്കായി ഞാനത് മലയാളത്തിൽ പറഞ്ഞു പോകുന്നു. ഇനി നമുക്ക് ബാക്കി കഥയിലേക്ക് പോകാം. ഇനിയുള്ള മറ്റ് രണ്ട് കഥാപാത്രങ്ങൾ നാസർ ആൻഡ് സത്യരാജ്. ശിവകാമിയുടെ ഭർത്താവ് ബിജാലദേവ, അതിനോടൊപ്പം നമ്മളുടെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട കട്ടപ്പ. പക്ഷെ ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, എസ് എസ് രാജമൗലി ചെന്നൈയിൽ എത്തിയത് നാസർ സാറിന്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, സർ എനിക്ക് ഒന്ന് സത്യരാജ് സാറിനെ കണക്ട് ചെയ്ത് തരണമെന്ന്. അപ്പൊ ചോദിച്ചു, തനിക്ക് തന്നെ വിളിച്ചാൽ പോരെ, ഞാൻ എന്തിനാ കണക്ട് ചെയ്യുന്നത്? അല്ല, എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്, ഇതിലൊരു ഒരു സീൻ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തി. സത്യരാജ് സാർ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കഥ കേൾക്കാനിരിക്കുന്നത്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു ഡെഡ് സൈലൻസ്. സർ, അത് ഞാനിതിപ്പോൾ എങ്ങനെ പറയാനാ? ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ട് രാജമൗലി സാറിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള പരിഭ്രമം കണ്ടപ്പോൾ ചോദിച്ചു, എന്താണെങ്കിലും പറഞ്ഞോളൂ, കുഴപ്പമില്ല, ഞാൻ കഥ കേൾക്കാൻ തന്നെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ രാജമൗലി പെട്ടെന്ന് പറഞ്ഞു, സർ ഇതിലൊരു സീനുണ്ട്, പ്രഭാസിന്റെ കാലെടുത്ത് സാർ ഒന്ന് തലയിൽ വെക്കണമെന്ന്. ഏ, ഞാൻ എന്തിനാ ഈ കാലെടുത്ത് എന്റെ തലയിൽ വെക്കുന്നേ? സീനിയർ ആയിട്ടുള്ള എനിക്ക് കുറച്ച് ഈഗോയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച അദ്ദേഹം കഥ കേൾക്കാം എന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ കഥ കേട്ടപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞത്, ഇത് ചെയ്യണം, ഇത് ചെയ്താൽ മാത്രമേ ആ സിനിമയ്ക്ക്, ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത വരൂ എന്നാണ്. അങ്ങനെയാണ് കട്ടപ്പയും മാഹിഷ്മതി സാമ്രാജ്യത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം റിഹേഴ്സൽ ക്യാമ്പുകളും പ്രാക്ടീസുകളും ഡയലോഗുകൾ പഠിക്കാനായി നാസർ സാറും രാജമൗലി സാറും ഒരുമിച്ച് എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തു. ഹോഴ്സ് റൈഡിങ്ങിന്റെ ട്രെയിനിങ് തുടങ്ങിയപ്പോൾ രാജമൗലി പ്രഭാസിനോട് പറഞ്ഞത്, ഒരു കാര്യം ചെയ്, വീട്ടില് ഒരു കുതിരയെ മേടിക്കുന്നു. ഇത് കേട്ടപ്പോ പ്രഭാസിന്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയോ? ഇയാള് സിനിമ ഉണ്ടാക്കുന്നതിന് ഞാനെന്തിനാ വീട്ടിൽ കുതിരയെ മേടിക്കുന്നതെന്ന്. പക്ഷേ പിന്നെ മനസ്സിലായി കുതിരയ്ക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഈ സിനിമയിലുള്ളതെന്ന്. കാരണം ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് രാജമൗലി. ഇതിലെ പ്രധാനപ്പെട്ട ചില രംഗങ്ങൾ, അതായത് യുദ്ധം നടക്കുന്ന സമയത്തുള്ള ചില രംഗങ്ങൾ എടുക്കുന്ന സമയത്ത്, ഓരോ ഷോട്ടിലും ഓരോ ദിവസവും കഷ്ടപ്പെട്ടാണ് കുതിരയെ ഒരുമിച്ച് കൊണ്ടുവരണം, അതിന്റെ കൂടെ ഈ ഹാർമർ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇൻ പ്ലേസിൽ നിൽക്കണം. അപ്പൊ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നതിന് മുൻപ് തന്നെ സ്റ്റാർട്ട് എന്ന് കേൾക്കുമ്പോൾ ഈ കുതിര ഓടി തുടങ്ങി. പക്ഷെ എന്ത് ചെയ്യാനാ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് മാറ്റി പറയേണ്ടി വന്നു. പോന്നോളൂ എന്നുള്ള വാക്കുകളൊക്കെ തന്നെ പറഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും കുതിരയ്ക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കുതിരയെയും അതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് അവർ ഈ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അതും ഓരോ ദിവസവും 25 ലക്ഷം ചിലവാക്കിക്കൊണ്ട്. പിന്നെ ആർട്ട് വർക്ക് ആൻഡ് കോസ്റ്റ്യൂം. ഫിലിം ഷൂട്ടിങ്ങിന് മുൻപ് തന്നെ കോൺസെപ്റ്റ് ആർട്ട് ചെയ്തു വെച്ചിരുന്നു ആർട്ട് വിഭാഗം. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിലിം ഷൂട്ടിങ്ങിന്റെ സമയത്ത് കുറച്ചും കൂടി എളുപ്പമായി കാര്യങ്ങൾ. മാത്രമല്ല, ഒരു സ്റ്റോറി ബോർഡ് എന്നുള്ള രീതിയിൽ അനിമാറ്റിക് മൂവിംഗ് മോഷനിൽ ഒരു സംഭവം സെറ്റ് ചെയ്തു. ഇതവരെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഒരു ബുക്ക് തന്നെ ഉണ്ടായിരുന്നു, അതായത് മാഹിഷ്മതി എന്ന സാമ്രാജ്യത്തെ കുറിച്ചുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങൾ, അവിടെയുള്ള ആൾക്കാരുടെ ഓരോ മൈൻഡ് സെറ്റ് എന്താണ് ഓരോ സീനിലും അല്ലെങ്കിൽ ഓരോ സമയത്തും നടക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും സിനിമയ്ക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഷൂട്ടിംഗ് സമയത്ത് എല്ലാവർക്കും കഥ ഒരുപോലെ മനസ്സിലാവാനും ഷൂട്ടിംഗ് പ്രോസസ് കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഡ്രസ്സസ്, അതിനോടൊപ്പം തന്നെ അൺഇമാജിനബിൾ ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് അവർക്ക് ഇതിനു വേണ്ടിയിട്ട് ആവശ്യം വന്നത്. ഇത്രയും വലിയൊരു സെറ്റ്, ഇത്രയധികം സാധനങ്ങൾ, ഇതെല്ലാം എടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം തന്നെ ഈ ഒരു ഫിലിം ലൊക്കേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ ഷൂട്ടിംഗ് നടക്കുന്നത് ആക്ടേഴ്സ് ഒന്നും തന്നെ പിന്നെ അവിടെ നിന്നും പോകില്ല. അവിടെ തന്നെ ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും തറയിൽ കിടന്നുറങ്ങുന്നത് ഇൻ ബിറ്റ്വീൻ ദ ഷോട്ട്. ചിലപ്പോൾ കുറച്ച് പേർക്ക് ചെയർ ഉണ്ടാവും, കുറച്ചുപേര് തറയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാക്സിമം ഇരിക്കാനായിട്ട് നോക്കും. ഒരു ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾ കിടക്കാറുള്ള പോലെയുള്ള പല അനുഭവങ്ങൾ പ്രഭാസ് ഉൾപ്പെടെയുള്ള ആക്ടേഴ്സ് പറഞ്ഞതും നമുക്ക് കേൾക്കാൻ കഴിയും. ഒപ്പം തന്നെ അവർ മെൻഷൻ ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഫിസിക്കൽ ട്രെയിനിങ്. ഇന്ത്യൻ ട്രെയിനേഴ്സിൽ മാത്രം നിന്നില്ല, വിയറ്റ്നാമിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ടാണ് റാണാ ദഗുപതി, പ്രഭാസ് ആൻഡ് അനുഷ്കനെ ട്രെയിൻ ചെയ്തെടുത്തത്. പക്ഷെ പ്രഭാസ് പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം
അധികം ആൾക്കാരുള്ള ഒരു സെറ്റിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് ഓരോ സീനുകളും അഭിനയിച്ച് കാണിക്കുന്ന ഒരാളാണ് എസ് എസ് രാജ്മൗലി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്യുന്നതിന്റെ പകുതിയെങ്കിലും നമ്മൾ നന്നാക്കണ്ടേ എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പേടി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേ സമയം അനുഷ്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഏറ്റവും വലിയ പേടി രമ്യ കൃഷ്ണനായിരുന്നു എന്നാണ്. ആൻഡ് രമ്യനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി സീനുകൾ, പ്രത്യേകിച്ചും ആദ്യത്തെ ആ ഒരു പോർഷനിൽ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നദിയൊക്കെ കടന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് രമ്യ ഓർക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഓരോ സീനുകളും എത്ര ഡിഫിക്കൾട്ട് ആയിട്ടുള്ള സീനാണെങ്കിലും അതൊക്കെ തന്നെ എസ് എസ് രാജ്മൗലിയും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രമാകാരവും ഒന്ന് ചെയ്തു നോക്കിയതിനു ശേഷം മാത്രമേ ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുള്ളൂ. അത് വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യവുമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ആക്ടേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രഷർ ഉള്ള ഒരു കാര്യം കൂടിയായിരുന്നു. ബിക്കോസ് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ ചെയ്യുമ്പോൾ വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് വി ഡു ഇറ്റ് ഇൻ എ റൈറ്റ് വേ. അങ്ങനെ ഒരുപാട് ബിഹൈൻഡ് ദി സീൻ കഥകൾ ഇവർ പറഞ്ഞു പോകുന്നുണ്ട്. ഇനിയും കഥകൾ പറയാനായി ഉണ്ട്. അത് കേൾക്കാൻ കേട്ടുകൊണ്ടിരിക്കുക കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Let's play football.
4: Football Mania.
5: Hey! 2026 ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. 2nd quarter യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ്, സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ബ്രസീലിനെ തകർത്ത നോർവേയുടെ എതിരാളികൾ ശക്തരായ ഇംഗ്ലണ്ടാണ്. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

ബാഹുബലി ദ ടോർച്ച് ബെയറർ. ഇത് നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. പക്ഷേ ഇത് തെലുഗുവിലാണല്ലോ അവരെല്ലാരും സംസാരിക്കുന്നത്, എങ്ങനെ മനസ്സിലാവും? മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് ദിസ് ഇസ് 10 years ഓഫ് ബാഹുബലി. റാണ ദഗുപതിക്ക് പറയാനുള്ളത്, കരൺ ജോഹർ അതായത് ധർമ്മ പ്രൊഡക്ഷൻസിനെ ഇവര് കണക്ട് ചെയ്യുന്ന സമയത്ത് കരൺ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ 200 crore ഒരു സിനിമ ചെയ്യുന്നു, സീരിയസ്ലി എന്താണ് സംഭവം എന്ന് ചോദിച്ച ആ ചോദ്യത്തെ കുറിച്ചിട്ടാണ്. കാരണം അക്കാലത്ത് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഈവൻ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു 200 crore ഫിലിം എന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആയിരുന്നു. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് രാവും പകലും ഒരുപാട് കഷ്ടപ്പെട്ടു. ഷോബു ആൻഡ് പ്രസാദ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എസ് എസ് രാജമൌലിക്കുള്ള ആദ്യ AD അതായത് അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഷോബു ആണ്. അതിനുശേഷമാണ് ബാക്കി എല്ലാവരും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തത്. അത്രയധികം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണത്തിനോടൊപ്പം തന്നെ സമയവും ചിലവഴിച്ച രണ്ടു പേര് തന്നെയാണ് ഷോബു ആൻഡ് പ്രസാദ്. പക്ഷേ അവർക്കും ഇത്രയധികം വലിയൊരു ഹ്യൂജ് എമൗണ്ട് റേസ് ചെയ്യാനായിട്ട് എടുത്ത കഷ്ടപ്പാട് പറയുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ഇതൊക്കെ സീരിയസ്ലി ചെയ്തെടുത്തോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം ഈ സിനിമ റിലീസ് ആവാനായിട്ട് അതായത് 10 വർഷങ്ങൾക്ക് മുൻപൊരു July 10th ഇവർ 70 crore ഡെഫിസിറ്റിൽ നിൽക്കുകയാണ്. ഇത്രയും പൈസ എങ്ങനെ എടുക്കും എന്നറിയാൻ വയ്യാതെ നിന്നപ്പോ ഒരു വീടും സ്ഥലവും വിറ്റിട്ടാണെങ്കിൽ പോലും അത് ചെയ്തെടുക്കും എന്നുള്ളൊരു വാശി തന്നെയായിരുന്നു. സാറ്റലൈറ്റ് റൈറ്റ് ഇല്ല, ഈ ഒരു സിനിമ ഹിറ്റാകുമോ എന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും തുനിഞ്ഞിറങ്ങിയ ഈ ഒരു കാര്യത്തിന് വേണ്ടി ദ ഹോൾ ടീം വാസ് ദെയർ. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമ റിലീസായ ദിവസം ദ മോർണിംഗ് ഷോ, ദ വെരി ഫസ്റ്റ് ഷോ, വാസ് എ ഫ്ലോപ്പ്. ആദ്യ ഷോ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഫ്ലോപ്പായി എന്നറിഞ്ഞപ്പോഴുള്ള ആ ഒരു മാനസിക സംഘർഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയായിരുന്നു എസ് എസ് രാജമൌലിക്കും ആ ഒരു ഫുൾ ടീമിനും. ഡിസാസ്റ്റർ എന്നും ട്രോളുകൾ കൊണ്ട് എല്ലാവരും ഓരോ തമാശകൾ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുമ്പോഴും ഇതൊക്കെ കാണുന്ന ടീമിന് വിശ്വസിക്കാൻ പോലും പറ്റാതെ ഇതെങ്ങനെയാണ് ഈ റിയാലിറ്റി ഫേസ് ചെയ്യേണ്ടത് പോലും മനസ്സിലാവാതെ നിൽക്കുന്ന ഒരു സമയം. മറിച്ച് മുംബൈയിലിരിക്കുന്ന റാണ ദഗുപതിക്ക് അതിഗംഭീരമായിട്ടുള്ള സ്വീകരണം. കാരണം അവിടെ ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞു, നല്ല അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അപ്പോഴും പ്രഭാസിന്റെ കോള് ചെല്ലുകയാണ്, മച്ചാ സീരിയസ്ലി അവിടെ എല്ലാവരും ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണോ പറയുന്നത്? ഈ സീനിൽ അവരെന്തായിരുന്നു പറഞ്ഞേ? അവരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ട്? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് സത്യത്തിൽ റാണ ദഗുപതിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആളെ സംബന്ധിച്ച് നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷെ മറിച്ച് ദ ഹോൾ ടീം ഇസ് ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന, ആൻഡ് അവിടെ രണ്ടിടത്തും ഒരു രീതിയിലുള്ള നല്ല റെസ്പോൺസുകൾ വന്നില്ല ടിൽ ദ നൈറ്റ് ഷോ. എസ് എസ് രാജമൌലി, ഷോഭു, പ്രസാദ് ഇവര് മൂന്ന് പേരും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തും എന്ന് വിചാരിച്ചിരുന്ന സമയം ദ കംപ്ലീറ്റ് ഡിസാസ്റ്റർ ബിക്കെയിം ദ ഹ്യൂജ് സക്സസ്, ദ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ മൂവി ബാഹുബലി ദ ബിഗിനിങ്. അന്നത്തെ പത്രങ്ങളിൽ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നിട്ടുള്ള ഹെഡ്ലൈനുകൾ ഇങ്ങനെയായിരുന്നു: എ ന്യൂ ഇറ ഇൻ ഇന്ത്യൻ സിനിമ, ഹൗ ടു മേക്ക് എ പാൻ ഇന്ത്യൻ മൂവി, ബാഹുബലി 2 ഹാസ് ചേഞ്ച്ഡ് ഇന്ത്യൻ ഫിലിം മേക്കിംഗ് ഫോർ എവർ, മൂവി ടു ബി ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ കേസ് സ്റ്റഡി. ബാഹുബലിക്ക് മുൻപ് മുംബൈയിലെ പല ബിഗ് TV ഡിസിഷൻ മേക്കേഴ്സിന്റെയും അപ്പോയിന്റ്മെന്റിന് വേണ്ടി അവിടെ ചെന്ന് കാത്തു നിന്നത് 1-2 months ഒരു വർഷത്തോളമാണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. പക്ഷേ ബാഹുബലി ഇറങ്ങി ഹ്യൂജ് സക്സസ് ആയതിനു ശേഷം അവരൊക്കെ ഹൈദരാബാദിലെത്തി പ്രസാദിനെയും ശോഭുവിനെയും കാണാൻ. ആദ്യം വന്ന ഡിസാസ്റ്റർ എന്ന കമന്റുകളും ഒപ്പം തന്നെ വന്ന ട്രോളുകളും ഒക്കെ വല്ലാതെ ബാധിച്ചെങ്കിലും അതിനുശേഷം വന്നൊരു ഹ്യൂജ് ചേഞ്ച്. സിനിമ കാണാൻ തിയേറ്റേഴ്സിലേക്ക് എത്തിയത് 10 crore ആൾക്കാരാണ്. എസ് എസ് രാജമൌലി പോലും വിചാരിക്കാതിരുന്ന ദ വൈറൽ സെൻസേഷൻ അന്ന് തുടങ്ങി. വൈ കട്ടപ്പ കിൽഡ് ബാഹുബലി. ആ ക്യൂരിയോസിറ്റി, ആ എക്സൈറ്റ്മെന്റ് 2 വർഷം നീണ്ടു നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതും 1000+ ആൾക്കാരുള്ള ഒരു സെറ്റിൽ നിന്നും എന്തുകൊണ്ട് 2 വർഷത്തോളം ഇത് ന്യൂസ് ലീക്കാവാതിരുന്നു എന്ന് ഇപ്പോഴും ഈ ഒരു ടീമിന് വലിയൊരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. അതിലും അപ്പുറം ഈ ഒരു ടീമിനെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ജപ്പാൻകാരുടെ ആദരവ്, സ്വീകരണം.
ഇത് തീരെ പ്രതീക്ഷിച്ചതല്ല എന്നാണ് എസ് എസ് രാജ്മൗലി ഉൾപ്പെടെയുള്ള ഫുൾ ടീം പറയുന്നത്. ജപ്പാനിൽ നിന്നുമുള്ളവർ നാട്ടിലെത്തി പ്രഭാസിന്റെ വീടിന് മുന്നിൽ നിന്നും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. ട്വിറ്ററിൽ ജപ്പാനിലെ ബാഹുബലി ട്രെൻഡിങ്ങിലേക്ക് എത്തുന്നു. അവിടെയുള്ളവർക്ക് കണക്ട് ആവാനായിട്ട് ഈ ഒരു സിനിമ തന്നെ കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടായിരുന്നു അന്ന് റിലീസ് ചെയ്തിരുന്നത്. പക്ഷേ ഭയങ്കര സങ്കടം പ്രകടിപ്പിച്ചത് കാരണം തന്നെ ഫുൾ ടീം ഫുൾ വേർഷൻ വീണ്ടും റീഎഡിക്റ്റ് ചെയ്തിട്ടാണ് ജപ്പാനിൽ വീണ്ടും റിലീസ് ചെയ്തത്. ആ റീറിലീസ് വീണ്ടും ശ്രദ്ധേയമാകുന്നു. കുമാർ വർമ്മ എന്ന ക്യാരക്ടർ ചെയ്ത സുബ്ബരാജ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇതേ വേഷത്തിൽ അവിടേക്ക് എത്തി. അന്ന് റിലീസിന്റെ സമയത്ത് അവരുടെ സ്നേഹം കണ്ടപ്പോൾ, സ്വീകരണം കണ്ടപ്പോൾ ഞാൻ ആകെ മൊത്തത്തിൽ കോരിത്തെറിച്ചുപോയി. കുഞ്ഞു കുഞ്ഞു ഐലൻഡുകൾ ഉൾപ്പെടെ നോർവേ, അമേരിക്ക, ഇറ്റലി, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ബാഹുബലി ആക്ടേഴ്സ് മാത്രമല്ല ഈവൻ ക്രൂ മെമ്പേഴ്സ് എത്തിയാൽ പോലും ഫാൻസ് അവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്തു തുടങ്ങി. പക്ഷെ ഇതിനിടയിലൊക്കെ തന്നെ ഫാൻസിനെ കുറിച്ച് പറയുമ്പോൾ എസ് എസ് രാജ്മൗലി ഭയങ്കര സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എം എം കീരവാണിയുടെ ഭാര്യയായിട്ടുള്ള വല്ലി, അതായത് ഇതിന്റെ ലൈൻ പ്രൊഡ്യൂസർ, ഒരു ദിവസം ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീ വല്ലികാരുവിനെ കാണാൻ ഇടയായി. അന്ന് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, മോളെ ഞാൻ ബാഹുബലിയുടെ ആദ്യ ഭാഗം കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ പേടിയായി, രണ്ടാം ഭാഗം ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ ഈ ലോകം വിട്ടു പോകുമോ എന്ന്. പക്ഷേ നിങ്ങൾ രണ്ടു വർഷം കഴിഞ്ഞ് ഇറക്കിയ സമയത്ത് എനിക്കത് കാണാൻ സാധിച്ചു, സന്തോഷമായി. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ അതെനിക്ക് പൂർണ്ണമായി കണ്ടു തീർക്കാൻ പറ്റി എന്നുള്ളൊരു സമാധാനം ഉണ്ടാകുമെന്ന്. രാജ്മൗലി സാർ ഈ ഓർമ്മകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുകയാണ്.

0: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടോർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ് സൽവാ റോഡ് കത്ത്, ഇൻ അസോസിയേഷൻ വിത്ത്.
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവിജൻസ് പാർട്ണർ.
2: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

10 years of Bahubali. നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നെറ്റ്ഫ്ലിക്സിലെ ബാഹുബലി ദ ടോർച്ച് ബെയറിൽ എന്തൊക്കെയാണ് ടീം പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിലെ ഓരോ സീനുകളും ഓരോ ക്യാരക്ടറുകളും ഓരോ ഇമോഷനുകളും എല്ലാവരിലേക്കും ആഴത്തിലാണ് ഇറങ്ങിയത്. അതിന്റെ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് MM കീരവാണി തന്നെയാണ്, ദ ഗ്രേറ്റ് മ്യൂസിക് ഡിറക്ടർ. പ്രഭാസ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ഇതിന്റെ റീ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മകനായി വരുന്ന ബാഹുബലി ഒരാളുടെ തല അറുക്കുന്ന സീനുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയിലുണ്ടാകും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവിടെ പ്യുവർ സൈലൻസ് ആണ്, അവിടെ ഒരു രീതിയിലുള്ള മ്യൂസിക് ഇല്ല. അപ്പൊ ശരിക്കും പ്രഭാസ് വിചാരിച്ചു, ഇതെന്താ ഇങ്ങനെ, അവിടെ എന്തെങ്കിലും ഒരു മ്യൂസിക് കൊടുക്കണ്ടേ, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോട്ടാണെന്ന്. ബട്ട് പിന്നീടാണ് മനസ്സിലായത് അതൊരു പകയുടെ മറുപടിയാണ്, ഒരു അമ്മയുടെ മറുപടി. അതുകൊണ്ട് തന്നെ അനുഷ്ക, അതായത് അമ്മയായിട്ടുള്ള ദേവസേന, ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഒരു മ്യൂസിക്കോട് കൂടിയുള്ള ഒരു ഷോട്ടുണ്ട്. ഒരു രോമാഞ്ചം വന്ന മൊമെന്റ് ആയിരുന്നു അതെന്നാണ് പ്രഭാസ് എടുത്തു പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ MM കീരവാണി മാജിക്. അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ഒരു പാട്ടില് ഒരു അലർച്ച വരുന്നുണ്ട്, ഒരു കൂട്ടം ആൾക്കാര് ഒരുമിച്ച് അലർന്ന പോലെ നമുക്ക് കേട്ടാൽ തോന്നും. പക്ഷേ അദ്ദേഹം ചെന്നൈയിൽ ഇരുന്നപ്പോൾ ആരെയും കിട്ടിയില്ല. ആ സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നത് കൊണ്ട് തന്നെ 20 ട്രാക്കിൽ അദ്ദേഹത്തിന്റെ അലർച്ച തന്നെയാണ് റെക്കോർഡ് ചെയ്ത് റീമിക്സ് ചെയ്തെടുത്തത്. ദ ഹോൾ ബാഹുബലി ടീം എക്സൈറ്റഡ് ആയിട്ട് എത്തിയിട്ടുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു, ദ റോയൽ ആൽബർട്ട് ഹാൾ. അവിടെ ബാഹുബലി പ്ലേ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടം പിടിച്ചത് ആ ഒരു ഓർക്കസ്ട്ര, അതായത് സ്ട്രിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഓർക്കസ്ട്ര തന്നെയാണ്. മുംബൈയിൽ നിന്നും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എത്ര സ്ട്രിങ്ങുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. കാരണം ഇതിലൊക്കെ പാട്ടുകളിൽ സ്ട്രിങ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ MM കീരവാണി സർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോരുത്തർ ചോദിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ പുറത്തു നിന്നും ചെയ്യിപ്പിച്ചതാണെന്നൊക്കെ പറയാം, ബട്ട് ദ റിയാലിറ്റി ഈസ് ദാറ്റ് ചെന്നൈയിൽ നിന്നാണ് പാർട്ട് വണ്ണിലെ എല്ലാ സ്ട്രിങ്സും മ്യൂസീഷ്യൻസ് ചെയ്തെടുത്തിരിക്കുന്നത്. പാർട്ട് ടൂയിൽ സ്ട്രിങ്സ് തന്നെ ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ഫുൾ പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നതാണ്. ഈ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും റെക്കോർഡിങ്ങിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ സ്റ്റുഡിയോയിലിരുന്ന് മാത്രം ചെയ്തുകൊണ്ടിരുന്ന റെക്കോർഡിംഗ് അദ്ദേഹം ഒരു വലിയ കാരവാൻ പോലത്തെ ഒരു സെറ്റപ്പിൽ വരെ ചെയ്തെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അതായത് ഈ ഒരു സിനിമയിൽ ദന്താലയ്യ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്.

ഇത് അദ്ദേഹം റെക്കോർഡ് ചെയ്തത് സ്റ്റുഡിയോയിലല്ല, മറിച്ച് ഒരു കാരവാനിലാണ്. അപ്പോ ആ കാരവാനും അല്ലെങ്കിൽ ഒരു വലിയ റൂമിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ഭൈരവേനെയും അതിനോടൊപ്പം തന്നെ കുറച്ച് കോറസ് ടീമിനെയും വെച്ചിട്ട് ഫുൾ ഈ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തെടുത്തു. പക്ഷെ അതിന്റെ ക്വാളിറ്റി കേട്ട് കഴിഞ്ഞാൽ ഇത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതല്ല എന്ന് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. മ്യൂസിക് പാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ വിഷ്വൽ എഫക്ട്സിനെ കുറിച്ചും കൂടി പറയണം. ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസേഴ്സിന് ചിലവായത് വിഷ്വൽ എഫക്ട്സിൽ തന്നെയാണ്. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നത്. പക്ഷെ ബാഹുബലി കാരണം ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് മനസ്സിലായി വിഷ്വൽ എഫക്ട്സ് നന്നാവണമെങ്കിൽ, മൂവി നന്നാവണമെങ്കിൽ വിഷ്വൽ എഫക്ട്സിന് വേണ്ടി നല്ല രീതിയിൽ പണം ചിലവാക്കണമെന്ന്. വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി തന്നെ മാറി മറിഞ്ഞു. നിരവധി പേർ അത് പെർസ്യൂ ചെയ്യാനായിട്ട് എത്തിത്തുടങ്ങി. പല സിനിമകളിലും വിഷ്വൽ എഫക്ട്സിന് വേണ്ടി കോടികൾ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി. അതുകൊണ്ടാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്, ബാഹുബലി ഒരു പാൻ ഇന്ത്യൻ റെവല്യൂഷൻ തന്നെയാണ്. ഇന്ത്യൻ സിനിമ എന്താണെന്നുള്ളൊരു ഗ്രേറ്റ് എക്സാമ്പിൾ. ഇപ്പോൾ ഇത് കണ്ടവരോ കേട്ടവരോ മാത്രമല്ല, ഇനി വരാനായി പോകുന്ന ഒരു ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ബാഹുബലി യൂണിവേഴ്സ് എന്ന് പറയുന്നത്. മഹിഷ്മതി സാമ്രാജ്യവും ബാഹുബലിയും ഹിസ്റ്ററി ബുക്കുകളിൽ പോലും ഇടം പിടിക്കുന്ന, ഇന്ത്യൻ സിനിമയിൽ തന്നെ എപ്പോഴും ഓർത്തു വയ്ക്കുന്ന ഒരു റെവല്യൂഷനായി മാറിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഷോഭ പറയുന്നത് ഇങ്ങനെയാണ്, ബാഹുബലി is a lifetime journey. It's not ended, not ending anytime soon. നെറ്റ്ഫ്ലിക്സിലെ ബാഹുബലി ദ ടോർച്ച് ബെയററിൽ എല്ലാവരും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാനൊന്ന് ഡീകോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു. പക്ഷേ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫൈനൽ ഷോട്ടാണ്. അതായത് അവസാനം മൂന്ന് പേരും ഒരുമിച്ചിരിക്കുന്നു, പ്രഭാസും റാണയും അനുഷ്കയും. അപ്പോൾ റാണ ഇങ്ങനെയാണ് പറയുന്നത്, രാജ്മൗലി, ശോഭു, പ്രസാദ് ഗാരു ഇവരാരും തന്നെ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. സോ ഇത് പറയുന്നത് ശരിയാണോ എന്നും എനിക്കറിയില്ല. എന്നാലും ദേർ ഈസ് ഗോയിങ് ടു ബി എ ബാഹുബലി 3 ആൻഡ് ദ ലെഗസി കണ്ടിന്യൂസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം ബാഹുബലിയുടെ മൂന്നാം ഭാഗത്തിനായി. ആൻഡ് ദിസ് ഇസ് മീ ആജിയ ശ്രീ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ സുനോ 91.7 FM.

0: 7 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de riji ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today.
4: Good evening, listeners. Hello, everybody. ജൂലൈ 9-ാം തീയതി വ്യാഴാഴ്ച ദിവസം ഏറ്റവും ഗംഭീരമായിട്ടുള്ള മറ്റൊരു വീക്കെൻഡിലോട്ട് കടക്കാനായിട്ട് പോവുകയാണ്. ബട്ട് ദെൻ പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാൻ ഞാനും കൂടെ ജോയിൻ ചെയ്യുന്നു നിങ്ങളുടെ ആ ഒരു ഡ്രൈവിൽ. ദിസ് ഇസ് സന്ദീപ്, യു ആർ റൈറ്റ് ഓൺ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെക്കാൻ 917 ഈവനിങ്സ് ദാ ഓൺ ആണ്. ജൂലൈ 9 സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 2:58. ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വീക്കെൻഡ് ബേസ് ചെയ്തിട്ടുള്ള വീക്കെൻഡ് എവിടെയൊക്കെ പോവാം ആ സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഉഷാറാക്കാനായിട്ടാണ് ഞാനെന്താ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ഈ ഒരു ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പ് ലൈഫിൽ ഈ പോസിബിലിറ്റീസ് എന്ന് പറയുന്ന സംഭവം ഒരുപാടുണ്ട്. പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ നമുക്ക് ചുറ്റും നിറയെ ഉണ്ടെങ്കിലും നമ്മളിതൊക്കെ ചകഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അത് വേറെ ആരുടെയും റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റിയിലേക്ക് കടക്കുന്ന ഓരോരുത്തരോടും പറയുന്ന ഒരു ചെറിയ അഡ്വൈസ്, ഞാനല്ല കേട്ടോ എക്സ്പേർട്സ് പറയുന്ന അഡ്വൈസാണ്, നമ്മളെപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യുക. എല്ലാവരും നടക്കുന്ന വഴിയെ നടന്നു കഴിഞ്ഞാൽ വലിയ ചേഞ്ച് ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല ലൈഫിൽ. സംഗതി അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകും. അപ്പോൾ അങ്ങനെ തട്ടിമുട്ടി പോകാനാണെങ്കിൽ പോകുന്ന അതേ ട്രാക്ക് പിടിച്ച് പോയാൽ മതി. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരണം. സൊസൈറ്റിയിൽ മാത്രമല്ല നമ്മുടെ ലൈഫിലും വലിയ വലിയ ചേഞ്ചസ് കൊണ്ടുവരാനുള്ള താല്പര്യം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ആ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്താഗതി എങ്ങനെയാണ് വരുന്നത്, എന്തിനാണ് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കേണ്ടത് എന്നൊക്കെയുള്ള വിശേഷങ്ങൾ പറയാനായിട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫൺ ഫാക്ട്സ് ദാ ഇന്നത്തെ ദിവസം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ജൂലൈ 9 ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണ്, ആ ഒരു പ്രത്യേകതയിലോട്ടൊക്കെ കൂടെ നമുക്ക് പോകണം. ബട്ട് ദെൻ നിങ്ങളുടെ മെസ്സേജസ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ പെട്ടെന്ന് പോകുന്നോട്ടെ. ഗുഡ് ഈവനിംഗ് വിഷസ് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ്, ദാ പോകുന്നോട്ടെ. 5000917ലേക്ക് ഉഷാറായിട്ട് വീക്കെൻഡ് വൈബ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത്. ഒരു അടിപൊളി പാട്ടോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ ഷോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 8:20. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ആൻഡ് ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Water bill. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: ഹായ്, നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
8: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
9: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000 1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സൊനറൈൻ ടു 1.7 FM 917 ഈവനിങ്സ് ഇൻ റൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 15 മിനിറ്റും 14 സെക്കൻഡും. Yet another beautiful ആയിട്ടുള്ള ഒരു ദിവസം, ഒരു ഈവനിങ് ടൈം. തീർച്ചയായിട്ടും വീക്കെൻഡ് ആവാൻ പോകുന്നതിൻ്റെ ആ ഒരു ആകാംക്ഷയും കാര്യങ്ങളും ഒക്കെ എല്ലാവരിലും ഉണ്ട്. ബട്ട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയിലേക്ക് ആദ്യം നമുക്ക് പോവാം. ജൂലൈ 9 വ്യാഴാഴ്ച ദിവസം. സോ ജൂലൈ 9 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിനേക്ക് വരുമ്പോൾ ഫാഷൻ ഡേ. യെസ്, നമുക്കൊക്കെ അറിയാമെന്നുള്ള, ഓഫീസിലും അതേപോലെ തന്നെ നമുക്ക് പേഴ്സണലി നമ്മുടെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഫാഷൻ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാഷൻ ഇൻസ്റ്റ എന്ന് പറയുന്ന ഒരാൾ കാണുമല്ലോ. ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഇപ്പോൾ മനസ്സിലോട്ട് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം. ഒരുപാട് നല്ല ഫ്രണ്ട്സൊക്കെ തന്നെ ഒത്തിരി ഒത്തിരി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ഫാഷൻ ബേസ് ചെയ്തും ഈ പറഞ്ഞ പോലെ ക്ലോത്തിങ് ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അങ്ങനെ അറിയാമെന്നുള്ള ഒരു ഫ്രണ്ടിനെ, ചങ്കിനെ നിന്നൊന്ന് ടെക്സ്റ്റ് ചെയ്ത്, അളിയാ ബിസിനസ്സൊക്കെ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ ബിസിനസ് മാത്രമല്ല അവരുടെ ആ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ. വൈ? ബിക്കോസ് ഇന്ന് വേൾഡ് ഫാഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ ജൂലൈ 9 ഫാഷൻ ഡേ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ എന്താണ് വലുതായിട്ട് നമ്മളെ കാത്തിരിക്കുന്നത്, ഇതൊക്കെ അറിയാനായിട്ടുണ്ട്. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഓൺ ദാറ്റ് സ്റ്റോറി. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ വെയിറ്റിംഗ്, കുറച്ചധികം നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ബർത്ത്ഡേ വിഷ് കേൾക്കാനായിട്ട് അനുജയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഹായ് സന്ദീപ്, ഞങ്ങളുടെ മകൻ അർദ്രവ് എന്നാണ് പേര്. ഓക്കെ, അർദ്രവിൻ്റെ 7-ാമത്തെ പിറന്നാളാണെന്ന്, ഒരു വിഷ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ അർദ്രവിന് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് കൂടി ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസിനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

യെസ് ഓഫ് കോഴ്സ്, ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ദാ മറ്റൊരു ബർത്ത്ഡേ വിഷ് കൂടി വെയിറ്റിംഗ് ആണ്. അഖിലാണ് മെസ്സേജ് അയച്ചേക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്. അഭിലാഷിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അഭിലാഷെ വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോണോ. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ.

യെസ് ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി പറയുമ്പോൾ ഇങ്ങനെ സന്തോഷമുള്ള വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. സന്തോഷം മാത്രമല്ല, നമുക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അതേ പോസിറ്റിവിറ്റി എനിക്ക് ഒരുപാട് പേര് സമ്മാനിക്കുന്നുണ്ട്. ഫ്രം ആർ ലിസ്ണേഴ്സ് ഒത്തിരി മെസ്സേജസ്, ഗുഡ് ഈവനിങ് വിഷസ് ഒക്കെ വരുന്നുണ്ട്. റഫീഖ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അജിത്തിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്, അമിത് ഗുഡ് ഈവനിങ്, ആൻഡ് ഓൾസോ ഫാത്തിമ ഗുഡ് ഈവനിങ് പറയുന്നു, മിയ ഗുഡ് ഈവനിങ്, വിബി ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്, ഫെയ്സൽ ഗുഡ് ഈവനിങ്, സദാ ഗുഡ് ഈവനിങ് പറയുന്നു, റഫീഖിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ അമീർ ഗുഡ് ഈവനിങ് വിഷസ്. അതിൻ്റെ കൂട്ടത്തിൽ റിനീഷ് ഗുഡ് ഈവനിങ് പറയുന്നു, റിജാസ് ഗുഡ് ഈവനിങ്, സന്ദീപ് ബ്രോ ഒരു ബർത്ത്ഡേ വിഷ് കൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടാണ് ബഷീറിൻ്റെ മെസ്സേജ് വന്നേക്കുന്നത്. ഞങ്ങൾ ഷുക്കൂർ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം റമീസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ റമീസിന് കൂടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ്. പിന്നെ ഇത് കുഞ്ഞു പിള്ളേർക്ക് ഇടുന്ന പാട്ടില്ലേ, അതൊന്നും ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരുടെ ബർത്ത്ഡേ സോങ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പോൾ കുഞ്ഞു മനസ്സിലുള്ള ഷുക്കൂർ എന്നറിയപ്പെടുന്ന റമീസിന്

റൈറ്റ്. അപ്പോൾ ആ ഒരു ബർത്ത്ഡേ കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം അല്ലേ. പക്ഷേ സന്തോഷത്തിലുപരി ഇവിടെ ദാ നമുക്ക് ആ ഒരു ഫാഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പോകാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ അത്രയും ഫാഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അത്ര ഫാഷൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഓഫീസ് ചങ്ക് അല്ലാന്നുണ്ടെങ്കിൽ കൂടെ പഠിച്ചിരുന്നപ്പോൾ ഉള്ള ചങ്കിൻ്റെയൊക്കെ ഒന്ന് മെസ്സേജ് കൂടി അയച്ചോളൂ. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ആ ഒരു ഡീറ്റെയിലും അല്ല എന്തെങ്കിലും സ്റ്റോറിയൊക്കെ രസകരമായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാനായിട്ട് മറക്കണ്ട. ടോഷി ബ്രോ, ആ ഒരു കമൻറ്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ബ്രാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ ബ്രാൻഡ് അംബാസഡർ ആക്കാൻ പറ്റിയ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അത്രയൊന്നുമില്ല, എന്നാലും പൊക്കി പറഞ്ഞതുകൊണ്ട് ഓക്കെ സെറ്റ്. തള്ളിയതല്ല പക്ഷേ എന്നാലും ഞാനായിട്ടൊന്നും പ്ലേ ചെയ്യാൻ നിൽക്കുന്നില്ല, എന്നെ ഇങ്ങോട്ട് ട്രോളാൻ സിസ്റ്റത്തിന് തന്നെ ഒരു ആകാംക്ഷയും ഒരു ത്വരയൊക്കെ. എന്തായാലും ആ കിട്ടിയ സമ്മാനവുമായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സൈഡാവുന്നു. ദാ ഒരു വണ്ടർഫുൾ ട്രാക്ക് യെറ്റ് അഗൈൻ കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സാഗർ ഇലിയാസ് ജാക്കി.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവറിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, ഖത്തർ, ഇൻ അസോസിയേഷൻ വിത്ത്.
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner. 917 evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 23 സെക്കൻഡും. Yet another beautiful evening, അല്ലേ? എന്തായാലും ഈവനിങ് സമയം ദാ ചായ കുടിക്കാൻ എല്ലാവരും പുറത്ത്. ചായ കുടിക്കാൻ മാത്രമല്ല, വലിയ പ്ലാൻസിന് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. വീക്കെൻഡ് ടൈം ആകുമ്പോൾ ഫ്രണ്ട്സിനെ കാണാൻ പോകാനും ഒരുപാട് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ മനസ്സിലുണ്ടാവും. എന്തായാലും ഞാൻ എൻ്റെ വീക്കെൻഡ് ടാസ്കുകൾ ഇങ്ങനെ തുടങ്ങട്ടെ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
4: സോ യെസ്, ജൂലൈ 9 ഇന്നത്തെ ദിവസം ഫാഷൻ ഡേയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാഷൻ ബേസ് ചെയ്ത്, ഫാഷൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേർക്ക് തന്നെ ഒരു ഡൗട്ടുള്ള കാര്യം, ലോകത്തിലെ ആദ്യത്തെ ഫാഷൻ ബ്രാൻഡ്, ലോകത്തിലെ ആദ്യത്തെ ഫാഷൻ ബ്രാൻഡ് ഒരു പക്ഷേ നമ്മൾ സെർച്ച് ചെയ്തൊക്കെ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ഫാഷൻ ബ്രാൻഡ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഒരു ഫാഷൻ റീഡെഫിനിഷൻ നടത്തിയത് ആരായിരുന്നു, ആ ഒരു ഫാഷൻ ബ്രാൻഡിൻ്റെ പേര്. സോ നമുക്ക് സിംപിളായിട്ട് കുറച്ചുകൂടെ പയനിയേഴ്സ് ഓഫ് ഇന്ത്യൻ ഫാഷൻ, ഒരു ഗ്ലോബൽ സ്റ്റേജിൽ ഇന്ത്യൻ ഫാഷനെ കൊണ്ടെത്തിച്ച ആദ്യ ബ്രാൻഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? അപ്പോൾ ആദ്യത്തെ ആ ഒരു കൊട്ടോർ അല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ ഒരു ഫാഷൻ ഒഫീഷ്യൽ ഫാഷൻ ബ്രാൻഡ് ഓഫ് ഇന്ത്യ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോഴത്തേക്കും ഞാൻ അതിനുള്ള ആൻസറും അതേപോലെ തന്നെ ഒരു വലിയ ഹിസ്റ്ററിയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഹിസ്റ്ററിയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ യെസ്, ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
4: ഇന്ത്യയിലെ ആദ്യത്തെ ഫാഷൻ ബ്രാൻഡ് ഏതാണ് എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917 എല്ലാ കീ വിനേഴ്സിനെ കാത്ത് സിനിമാ ടിക്കറ്റ്സ് വെയിറ്റിംഗ് ആണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഏത് സിനിമയാണെന്നുള്ളത് ഇറ്റ്സ് എ സസ്പെൻസ്. സോ അപ്പോൾ ആ സിനിമയ്ക്ക് സിനിമ ഏതാണെന്നറിയാനും ആരുടെ സിനിമയാണെന്നറിയാനും യു വിൽ ഹാവ് ടു വെയിറ്റ് എ ലിറ്റിൽ ബിറ്റ്. പക്ഷേ യെസ്, സിനിമാ ടിക്കറ്റുകൾ സ്വന്തമാക്കാനായിട്ട് ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഒഫീഷ്യൽ ഫാഷൻ ബ്രാൻഡ്. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോ കേട്ടോ 5000917. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓൺ ആക്കി സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: எல்லாருக்கும் வணக்கம், நான் விஜய் சேதுபதி.
4: யூ ஆர் லிஸ்னிங் டு ரேடியோ சுனோ.
3: யூ ஆர் லிஸ்னிங் டு ரேடியோ சுனோ. கேட்டு கேட்டு கூட்டு கூட்டு.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome once again. Welcome back to Radio Sonora 91.7 FM 917 Evenings. എന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 42 മിനിറ്റും 30 സെക്കൻഡും. ഈ ഒരു ടൈം ചോദ്യം ചോദിച്ച ഉത്തരത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ആൻഡ് ദേർ ഇസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ടെക്സ്റ്റിംഗ് മീ, യെസ് റെയ്മണ്ട് ആണോ ആദ്യത്തെ ബ്രാൻഡ്? അത് ചിലപ്പോൾ കേരളത്തിലായിരിക്കും. ഞാൻ ഇന്ത്യയിലാണ് ചോദിച്ചത്, കേരളത്തിലാണോ റെയ്മണ്ട്? അത് സെർച്ച് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. എന്തായാലും റെയ്മണ്ട് ആണോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുഹമ്മദ് റെയ്മണ്ട് ആണെന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റിൻഷാദ് അലി അഗൈൻ റെയ്മണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. റാമിസ് സൽമാൻ. സോ ബേസിക്കായിട്ട് നമ്മുടെ ഇൻഡിവിജ്വലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആസ് എ ബ്രാൻഡ് നെയിം ആദ്യമായി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയ ആ ഒരു ബ്രാൻഡ് ഏതാണ്, ഫാഷൻ ബ്രാൻഡ് ഏതാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നൽകേണ്ടത്.
1: 917 Evenings Game Box.
4: സോ ക്വസ്റ്റ്യൻ കേൾക്കാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് നോളജിലേക്കാണ് ഞാൻ ഈ ഒരു കാര്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ബ്രാൻഡ് ഏതാണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് വേൾഡ് ഫാഷൻ ഡേ കൂടിയാണ്, ജൂലൈ 9 ആ ഒരു ഫാഷൻ ഡേയിൽ എനിക്കറിയേണ്ട ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ളത്, കേരളത്തിലെ ആദ്യ ഫാഷൻ ബ്രാൻഡ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ള, നമുക്കറിയാമെന്നുള്ള പേഴ്സണൽ ബ്രാൻഡ്സ് ഒരുപാട് കാണും, പക്ഷേ എന്നാലും ഒഫീഷ്യലി ഏതാണ് കേരളം ഇന്ത്യ അറിഞ്ഞിട്ടുള്ള ആ ഒരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫാഷൻ ബ്രാൻഡ്, ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആൻസർ അറിയാനായിട്ട്. ആൻഡ് യെസ്, ലക്കി വിനേഴ്സ് പറയുന്ന നമ്മുടെ ഐ മീൻ ശരി ഉത്തരം പറയുന്ന ലക്കി വിനേഴ്സിന് തിരിഞ്ഞുപോയി. എല്ലാം വീക്കെൻഡ് ആകുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് സിനിമാ ടിക്കറ്റുകളാണ്. ഏത് മൂവിയാണെന്നുള്ളത് സർപ്രൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഐ ടെൽ ദാറ്റ് ടു യു, ബട്ട് ദെൻ യെസ് ആൻസേഴ്സ് പോകുന്നോട്ടെ. 5000-00917 ഇന്ത്യയിലെ ആദ്യത്തെ ഒഫീഷ്യലി അനൗൺസ്ഡ് ആയിട്ടുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫാഷൻ ബ്രാൻഡ് ആരുടേതാണ്?

0: സൂനോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: 917 evening.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by
2: Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: Welcome once again. Welcome back to Radio Suno 91.7 FM. 917 evenings in the time ആണ്. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയ മാറുപടി കഴിഞ്ഞ് 1:55. ചോദിച്ച ചോദ്യത്തിനൊക്കെ എനിക്ക് ഉത്തരങ്ങൾ ഇങ്ങനെ കുറേ ബ്രാൻഡിൻ്റെ പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഏതാണ് ഒഫീഷ്യലി ഒരു ഡിസൈനറോടുകൂടി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ബ്രാൻഡ് എന്നുള്ളതായിരുന്നു ചോദ്യം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ദി ബോക്സ്.
3: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
6: ഒരുപാട് പേര് അയച്ചേക്കുന്ന ഒരു ഉത്തരം റെയ്മണ്ട് എന്നുള്ളതാണ്. സോ റെയ്മണ്ട് ഈസ് എ വണ്ടർഫുൾ ബ്രാൻഡ്. പക്ഷേ റെയ്മണ്ട് 1925 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടെങ്കിലും ഏറ്റവും അധികം ഫേമസ് ആയതും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഡിസൈനർ അല്ലെങ്കിൽ ഒരു കൊച്ചോർ എന്നുള്ള രീതിയിൽ നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരാനായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ആ ഒരു ഫാഷൻ ബ്രാൻഡ് അല്ലെങ്കിൽ ഫാഷൻ ഐക്കൺ ഒരു ഡിസൈനർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് മറ്റൊരു വ്യക്തിയാണ്. സോ ദ ഡിസൈനർ ലേബിൾ ആൻഡ് ഓൾസോ ഒഫീഷ്യൽ ഫാഷൻ ബ്രാൻഡ് എന്നുള്ള ും പോകുന്നത് മറ്റൊരു വ്യക്തിക്കാണ്. സോ ഒരു ചാൻസ് കൂടെ ഞാൻ തരാം. എന്തായാലും ഒത്തിരി പേര് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് റെയ്മണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയുകയാണ്. കാരണം ഒത്തിരി മെസ്സേജസ് ഇങ്ങനെ റെയ്മണ്ട് വരുന്നുണ്ട്. റമീ സലാം റെയ്മണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റിൻഷാദ് അലി അഗൈൻ റെയ്മണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഞ്ചിനീയർ മുഹമ്മദ് എന്ന അക്കൗണ്ടിൽ നിന്നും അഗൈൻ റെയ്മണ്ട്. ആൻഡ് ഓൾസോ റിയാസ് നസീർ പറഞ്ഞിരിക്കുന്ന എത്നിക് ഷീക്ക്, അങ്ങനൊരു ബ്രാൻഡ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നില്ല. ബട്ട് ദെൻ യെസ് എത്നിക് ഷീക്ക് കുർത്താസ് വിൽക്കുന്ന ബ്രാൻഡ് ആവാനാണ് സാധ്യത. ഇഫ് ഐ എം നോട്ട് റോങ് റിയാസ് ബ്രോ, അത് തന്നെയാണെന്ന് കരുതുന്നു. ബട്ട് അതും അല്ല നമ്മുടെ ഒഫീഷ്യലായിട്ട് ആദ്യം ഒരു ഡിസൈനറോടുകൂടി ആ ഒരു ലേബിളിൽ ഇറങ്ങിയ ബ്രാൻഡ്. നോ, ഇന്ത്യയിലെ ആദ്യത്തെ ഒഫീഷ്യൽ ലേബലോടുകൂടി ഇറങ്ങിയിരിക്കുന്ന ബ്രാൻഡ്, ഒഫീഷ്യൽ ഡിസൈനർ ലേബലോട് ഇറങ്ങിയിരിക്കുന്ന ബ്രാൻഡ് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജോ ലിബർട്ടി ഷേർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോ അതല്ല കേട്ടോ ഉത്തരം. മഹേഷ് ശരി ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഗോൾഡി വർഗീസ് റെയ്മൺസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗൈൻ ഗോയിങ് ബാക്ക് ടു ദാറ്റ് ട്രാക്ക്, മഹേഷ് റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. വലീന ഓൾസോ സത്യ പോൾ എന്നുള്ള ആൻസറാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഷെസാദി പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്, റൈറ്റ് ആൻസർ. മാത്യൂസ് ഫാബ് ഇന്ത്യ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിമ്മിയും ഫാബ് ഇന്ത്യ ആണോ എന്നാണ് ചോദിക്കുന്നത്. ജെഫിൻ സെബാസ്റ്റിൻ അഗൈൻ ഫാബ് ഇന്ത്യ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഫാബ് ഇന്ത്യയുടെ പുറകെ പോയിട്ടുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് ട്രൈ. പാരിസ് ദി ബൊത്തീക് എന്നുള്ള ബ്രാൻഡ് ആണോ എന്ന് രജിൻ ചോദിക്കുന്നുണ്ട്. രജിൻ ബ്രോ ഇല്ലല്ലോ, ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. വാദിയ ഗ്രൂപ്പോ, അങ്ങനെയാണോ? വാദിയ ഗ്രൂപ്പ് അല്ല കേട്ടോ. അമൃതയാണോ മെസ്സേജ് അയച്ചേക്കുന്നത്? അമൃത, പേര് ക്ലിയർ അല്ല കേട്ടോ. സോ അമൃതയാണെന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ് ആൻസർ ആണ്. ആൻഡ് ഓൾസോ അഖിലേഷ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സുജിൻ റൈറ്റ് ആൻസർ. ഐശ്വര്യ റൈറ്റ് ആൻസർ പറയുന്നു. അഭിജിത്ത് പറഞ്ഞേക്കുന്ന ഉത്തരം യെസ് റൈറ്റ് ആൻസർ ആണ്. ആൻഡ് ഓൾസോ നിമ്മി റൈറ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. നിമ്മി രണ്ട് നിമ്മി അയച്ചിട്ടുണ്ട് കേട്ടോ. സോ രണ്ടാമത് പറഞ്ഞ ആൾ ശരി ഉത്തരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ അഭിനന്ദ് രവി റൈറ്റ് ആൻസർ പറയുന്നു. ഒരുപാട് പേര് റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഒഫീഷ്യൽ ബ്രാൻഡ്, ഒരു ലേബലോടുകൂടി ഒരു ഒഫീഷ്യൽ ഡിസൈനർ ലേബലോട് കൂടി ഇറങ്ങിയിരിക്കുന്ന ബ്രാൻഡ് ഏതാണ്? ഇന്ന് ഫാഷൻ ഡേ ആണ്, ജൂലൈ 9. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം പെട്ടെന്ന് ആൻസേഴ്സ് പോകുന്നോട്ടെ. ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത്. മൂവിയുടെ ടിക്കറ്റ്സ് ഏത് മൂവിയാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് ഗണ ബി എ സർപ്രൈസ്. ഇപ്പോൾ എന്തായാലും വീക്കെൻഡ് വൈബിലേക്ക്. This is Kathas Happiness Frequency 917 evenings. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട്

0: ഇതിഹാസങ്ങൾ കളമൊഴിയുന്ന ലോകകപ്പ് വേൾഡ് കപ്പ് സ്പെഷ്യൽ സ്മാർട്ട് ടോക്കിൽ അതിഥികളായി എത്തുന്നു സ്പോർട്സ് ജേർണലിസ്റ്റ് കെ ഹുബൈ.
1: കീപ്പർമാരിലെ നമ്മളെ ലോകകപ്പിന്റെ താരമായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നതാണ് മെക്സിക്കോയുടെ ഒച്ചാവോ, ഗിയർമോ ഒച്ചാവോ എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്തവണ റിട്ടയർ ചെയ്ത് പറയുന്നത് 10 മുതൽ എല്ലാ ലോകകപ്പിൽ ഒച്ചാവോ ഉണ്ട്. അപ്പം പതിവ് പോലെ ഗോൾ കീപ്പർമാരെ ആഘോഷിക്കപ്പെട്ട ഗോൾ കീപ്പർമാരുടെയും ലോകകപ്പാണ് പുരോഗമിക്കുന്നതെന്ന് തന്നെ പറയാം.
0: കോണ്ടന്റ് ക്രിയേറ്റർ ഇംതിയാസ് അലി.
2: ഇവരൊക്കെ പറഞ്ഞാല് സ്വന്തം ടീമിന് വേണ്ടി അത്രത്തോളം വർഷം കൺസിസ്റ്റൻസി നോക്കാൻ, നിങ്ങൾ അത്ര കൺസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫീൽഡിൽ.
3: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ.
4: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
5: like you're home. In association with
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 12:04. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
5: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ, മറ്റാ വീട് കാട് കയറി
4: മറ്റേ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോൺ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: ഇനി ഞാൻ പറയും, നീ ഒക്കെ കേൾക്കാം.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today.
4: Once again, welcome back to Radio Sonar 91.7 FM 917 Evenings in a Time. Sandeep Anu Khoda joins you. We've got a lot of answers. Da ippulum oru official brand inde purage nammal ingane travel cheyidondirikkana. Let's get in back to the game box.
1: 917 Evenings Game Box.
4: ഓക്കേ റെയ്മണ്ട് അല്ല എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേരി റാണിയാണ് ആദ്യം ദാ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ബട്ട് ദെൻ മേരി റാണി ആ ഒരു ഉത്തരം ശരിയല്ല എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. രാകേഷ് പറഞ്ഞിരിക്കുന്നത് ആരാധന രാകേഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീമാട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കേരള ബ്രാൻഡ് അല്ലല്ലോ, ഇന്ത്യൻ ബ്രാൻഡാണ് ഞാൻ ചോദിച്ചത്. ഒരു ഒഫീഷ്യൽ ഡിസൈനർ അതിൻ്റെ പുറകെയുണ്ട്. ആ ഡിസൈനറിൻ്റെ പേര് തന്നെയാണ് ഇതിൻ്റെ പുറകിലും. അതൊരു ക്ലൂ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പെട്ടെന്ന് ഞാൻ ഈ ആൻസർ വായിച്ചു പോകുന്ന സമയത്തിനിടയ്ക്ക് നിങ്ങൾക്ക് അത്രയും ഷോർട്ട് ടൈം മാത്രമാണ് ഇനിയുള്ളത്. റൈറ്റ് ആൻസേഴ്സ് പറയുന്ന ലക്കി വിനേഴ്സിനെ കാത്ത ഒരു മൂവിയുടെ ടിക്കറ്റ് ഇസ് വെയ്റ്റിംഗ്. ആൻഡ് ഓൾസോ ഷെഹസാദി ദേ പ്ലീസ് കൺസിഡർ മീ ഫോർ ദി പ്രൈസ് ഐ ടോൾഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഷെഹസാദി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ റോഷൻ പറയുന്നു, ഓക്കെ റോഷൻ്റെ ആൻസർ, എനിക്ക് ആ ബ്രാൻഡ് അധികം അങ്ങനെ പരിചയമില്ല റോഷൻ ബ്രോ, ഐ മൈറ്റ് നോട്ട് നോ, അറിയില്ല. അബൂബക്കർ പറഞ്ഞേക്കുന്ന ഉത്തരം ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഷിജുവും ഇതേ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷിജു ഹനീഫ ബോംബെ ഡൈയിങ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഫാഷൻ ബ്രാൻഡ് അല്ലല്ലോ. ബോംബെ ഡൈയിങ് ചിലപ്പോൾ നമ്മുടെ വീട് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഫേണിഷ് ചെയ്യുമ്പോൾ യാ ഇറ്റ് കുഡ് ബി, പക്ഷേ ഒരിക്കലും അതൊരു ഫാഷൻ ബ്രാൻഡ് അല്ല. ആദിത്യ ബിർള ആണോ എന്ന് ബദുഷ ചോദിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഗോൾഡി വർഗീസ് പാർക്ക് അവന്യൂ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അബൂബക്കർ ഓൾസോ ബോംബെ ഡൈയിങ്ങിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി ഉത്തരം തന്നെയാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. സോ റൈറ്റ് ആൻസറിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആ ഒരു ഫാഷൻ ബ്രാൻഡ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫാഷൻ ഒഫീഷ്യൽ ഫാഷൻ ബ്രാൻഡ് അഥവാ ഫസ്റ്റ് ഡിസൈനർ ലേബൽ കൊടുത്തിരിക്കുന്നത് ഋതുകുമാറിനാണ്. സോ ഋതുകുമാർ 1960s പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത 1969 സ്റ്റാർട്ട് ചെയ്ത ദ ഹോം ഗ്രോൺ ഡിസൈനർ ലേബിൾ ഇൻ ഇന്ത്യ ഋതുകുമാർ. സോ ഋതുകുമാറാണ് ഏറ്റവും ആദ്യം ഒരു ഒഫീഷ്യൽ എന്താണ് ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഒരു ഡിസൈനറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇൻഫർമേഷൻ കൂടി ഇന്നത്തെ ഫാഷൻ ഡേയിൽ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ കൺഗ്രാജുലേഷൻസ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറി എന്ന് കരുതുന്നു. സോ ഓഫ് കോഴ്സ് ഇന്നത്തെ ദിവസം ഫാഷൻ ഡേയിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മേക്കപ്പ് മാൻ എന്ന സിനിമയിലെ പാട്ടിലേക്ക് സന്ദീപാണ് കൂടിയുള്ളത്. വീക്കെൻഡ് വൈബ് ഒക്കെ ഓൺ ആക്കി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Uridu TV channel number 911.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്. ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: വചനങ്ങളിലൂടെ.
1: ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 Million Real ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Hi, I'm Tobino Thomas.
5: Tobino Thomas.
6: ഇത് അയച്ചായിരുന്നു നമ്മളെ പറ്റിയാ
7: ചാപ്റ്റർ 2 ഞാനാ മോനെ.
4: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM 917 ഈവനിങ്സ് ഇൻ ടൈമാണ് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങടേക്കാണ് പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ മാറ്റാനാണ് ഇപ്പം ഞാൻ കൂടെ ജോയിൻ ചെയ്തേക്കുന്നത് കേട്ടോ യെസ് കഥ ടോയ് ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ ദാ അതിമനോഹരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ 31 വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളാണ് ടോയ് ഫെസ്റ്റിവലിൽ ഇത്തവണയും ആസ് യൂഷ്വൽ ബിഗർ ആയിട്ടുള്ള ത്രില്ലും എക്സ്പീരിയൻസും ഒക്കെ കൊണ്ട് ഇത്തവണത്തെ കഥ ടോയ് ഫെസ്റ്റിവൽ ഇസ് ഗോയിങ് ടു ബി വെരി സ്പെഷ്യൽ ഒരുപാട് ക്യാരക്ടേഴ്സും സ്പെഷ്യലി കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതേപോലെ തന്നെ ടോയ്സ് ഷോസ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ കിഡ്സ് ആൻഡ് ഓൾസോ നമുക്ക് അവരുടെ കൂടെ ചേർന്ന് കുഞ്ഞാവാൻ പറ്റുന്ന ഒരു സമയമാണ് മനസ്സിൻ്റെ ചെറുപ്പം തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്ത് പോസിറ്റിവിറ്റി കൊണ്ടുവരും എന്നുള്ള കാര്യത്തിനൊന്നും ഡൗട്ട് വേണ്ട സോ ഇഫ് അറ്റ് ഓൾ യുവർ ഫാമിലി ഈസ് ദെയർ അല്ലെങ്കിൽ കുട്ടികളുണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പരിചയമുള്ളവരുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴും അവരുടെ കുട്ടികളുടെ കൂടെ പോകുമ്പോഴും നമ്മളും ചെറുപ്പമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാറുണ്ട് ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഇതാ ഇത്തവണത്തെ ആ ഒരു എഡിഷൻ ഖത്തർ ടോയ് ഫെസ്റ്റിവൽ നടക്കുന്നത് ജൂലൈ 31 വരെ ആസ് ഐ ടോൾഡ് പക്ഷേ ടൈമിങ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട വീക്കെൻഡ്സിൽ 2 PM to 11 PM ആണ് സോ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 11 മണി വരെ നമുക്ക് ഖത്തർ ടോയ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാൻ പറ്റും DECC ആൻഡ് വീക്ക് ഡേയ്സ് ആണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 മണി മുതൽ രാത്രി 10 മണി വരെ ഒരു മണിക്കൂറിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ വീക്കെൻഡ്സ് നമുക്ക് ഒരു മണിക്കൂർ കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും രാത്രി 11 മണി വരെ ബട്ട് ദെൻ എല്ലാ ദിവസവും ഒരു ഇവൻറ്റ് തുടങ്ങുന്നത് 2 മണിക്ക് തന്നെയാണ് DECC ഇവൻറ്റ് നടക്കുന്നത് ആൻഡ് ഓൾസോ എൻട്രി ഫീയും കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേര് പറയും അയ്യോ ഭയങ്കര പ്രൈസ് ആയിരിക്കുമല്ലോ ബട്ട് ദെൻ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ തന്നെയാണ് ടിക്കറ്റ്സ് സെറ്റ് ചെയ്തേക്കുന്നത് വിച്ച് ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം 50 ഖത്തർ റിയാൽസ് അപ്പോൾ ഇഫ് യു ഹാവ് നോട്ട് ബീൻ ടു ഖത്തർ ടോയ് ഫെസ്റ്റിവൽ മേക്ക് ഷുവർ ദാറ്റ് യു ഗോ എൻജോയ് എക്സ്പ്ലോർ ആ ഒരു ഇൻഫർമേഷൻ കൂടി ഇതാ ഈ ഒരു വീക്കെൻഡ് ടൈം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു ദിസ് ഇസ് സന്ദീപ് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: സുനോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
1: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 2:29 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7. അപ്പോൾ ഒത്തിരി വിശേഷങ്ങൾ, തീർച്ചയായിട്ടും വീക്കെൻഡ് ടൈം വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡിലോട്ട് കടക്കുന്ന സമയമാണ്, നമുക്ക് ഒരുപാട് പ്ലാൻസും കാര്യങ്ങളും. എവിടേക്കാണ് പോകേണ്ടത്, വീട്ടിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടോയ് ഫെസ്റ്റിവലിലേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇനിയിപ്പോൾ ഫീഫ മാച്ചസ് കാണാനായിട്ട് ഒരു ഫാൻ സോണാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഓൾറെഡി എല്ലാവർക്കും അറിയാം. ബദ്ധൻ ആ ഒരു ഫൈനലിലേക്ക് അടുക്കുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ആകാംക്ഷയും ത്വരയൊക്കെ അല്പം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ആകാംക്ഷയോടെ കുറച്ച് ആ എനർജിയോടെ നമുക്ക് അതിഗംഭീരമായിട്ട് നമ്മുടെ ഫീഫ 2022 ഖത്തറിൽ നമ്മൾ എൻജോയ് ചെയ്തതുപോലെ അതേ രീതിയിൽ ആ വൈബോട് കൂടി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അൽ മഹ ഐലൻഡിലേക്ക് പോകാനായിട്ട് മറക്കണ്ട. വൈ? ബിക്കോസ് വിസിറ്റ് ഖത്തർ ഫാൻ സോൺ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അറിയാമെന്നുള്ളതാണ്. മിസ്സായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഓർമ്മകൾക്ക് വേണ്ടിയിട്ടും, ആൻഡ് ഓൾസോ നമ്മുടെ 2022 ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് ചെന്നാൽ കറക്റ്റായിട്ട് സാധിക്കുന്നുള്ളതിന് ഒരു ഡൗട്ടും വേണ്ട. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രമാണ് എനർജി. ഒരു പക്ഷേ അന്നത്തെ ആ ഒരു കംപ്ലീറ്റ് എനർജി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയണമെങ്കിലും നമ്മൾ അവിടെ പോയാൽ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ എല്ലാ ദിവസവും, അതായത് മാച്ചുള്ള ദിവസങ്ങളിൽ 6 PM to 7 AM ഈ ഒരു അടിപൊളി സോൺ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. എക്സ്ക്ലൂസീവ്ലി ഫാൻ സോൺ ആയിട്ട് തന്നെയാണ് അൽമഹ ഐലൻഡിൽ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ചിയർ ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫേവററ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആഗ്രഹം മനസ്സിൽ അതിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഡയറക്ട്ലി നമ്മുടെ ഫാൻ സോണിലേക്ക്, അൽമഹ ഐലൻഡിലുള്ള ആ ഒരു ഫാൻ സോണിലേക്ക് എത്തിച്ചേരാനായിട്ട് മറക്കണ്ട. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താണ് അവിടുത്തെ ഫോർമാലിറ്റി കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ വെയിറ്റിംഗ് ആണ്. 10 ദിവസത്തേക്ക് കൂടെ ഇനി അങ്ങോട്ടേക്ക് മുന്നേക്ക് പോകുന്ന 10 ദിവസം കൗണ്ട് ചെയ്തിരിക്കാൻ പോകുന്നു. ബിക്കോസ് വി ഹാവ് സംതിങ് എക്സൈറ്റിംഗ് കമ്മിങ് അസ്. എന്താണ് ആ ഒരു എക്സൈറ്റിംഗ് ന്യൂസ് എന്നുള്ളത് ഞാൻ പറയാം. ബട്ട് ദെൻ യു വിൽ ഹാവ് ടു വെയിറ്റ് കുറച്ച് സമയം കൂടി. ഐ ബി ബാക്ക് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 9:10. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
4: ഹായ്, ദിസ് ഈസ് അരുൺ വിജയ്. You're listening to Radio Sono 91.7 FM.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Once again, welcome back. Radio Suno 91.7 FM, 917 evenings at a time. Sandeep aanu koode join cheyyunnathu. Ee or time il, yes, padivu pole thanne tension onnum adikkathe valare cool aayittu cheyyanda oru karyam. Adu regular aayittu ellarum cheyyunu enna pratheekshayil. Let me get you to this.
5: Water bill. Stay hydrated and stay tuned.
6: ഓർമ്മിപ്പിക്കുന്നു Radio Suno.
4: ഇൻഫാക്റ്റ് ഈ ഒരു ടൈമിൽ വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മിപ്പിക്കേണ്ടത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോയുടെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു സിപ്പ് ഓഫ് വാട്ടർ ഇറ്റ്സ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കയ്യിലെപ്പോഴും വെള്ളം കരുതാനായിട്ട് മറക്കണ്ട. എസ്പെഷ്യലി വീക്കെൻഡ് ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകും. നമ്മൾ മാത്രമല്ല, അവരെയും ആ ഒരു ശീലം ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീക്കെൻഡിൽ ആരംഭിക്കുന്ന ഒരു നല്ല ശീലം തന്നെയായിരിക്കും. ആ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ആരോഗ്യവും എനർജിയും ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഈ ഒരു ക്ലൈമറ്റിൽ എസ്പെഷ്യലി സമ്മർ ടൈം എന്ന് പറയുമ്പോൾ ബോഡിയിൽ നിന്ന് അത്യാവശ്യം നമ്മൾ അറിയാണ്ട് തന്നെ വാട്ടറും അതേപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സും സോൾസ് ഒക്കെ തന്നെ ഒന്ന് ലൂസ് ആവുന്ന ടൈമാണ്. തീർച്ചയായിട്ടും അത് എത്രത്തോളം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ എനർജി കാര്യങ്ങൾ പേഴ്സണലി ഓരോരുത്തരും ഡിഫറെൻ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അത് ഓരോരുത്തരുടെ എനർജിയും ശക്തിയും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹെൽത്തും ഒക്കെ ബേസ് ചെയ്തിരിക്കും. സോ ബേസിക് തിങ് ഇസ് ദാറ്റ് വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോരുത്. ആൻഡ് എഫക്റ്റ് ഓൾ യുവർ ട്രാവലിംഗ്. പുറത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻസ്, പ്രത്യേകിച്ച് നാട്ടിലോട്ടൊക്കെ പോകാനുള്ള പ്ലാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ഡ്യൂറേഷന് മുന്നേ ആയിട്ട് 7 to 8 ഗ്ലാസസ് ഓഫ് വാട്ടർ മിനിമം അത്രയെങ്കിലും. ഒരുപാട് മടി കാരണം നമ്മളത് കുടിക്കാനായിട്ട് മടിക്കും. വൈ ബിക്കസ് ട്രാവലിംഗ് അല്ലേ, അപ്പോൾ അത് ബുദ്ധിമുട്ടായാലോ എന്നൊക്കെയുള്ള ചിന്ത മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ദെൻ ഓഫ് കോഴ്സ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെൻ യു ആർ ഇൻ എ പ്രഷറൈസ്ഡ് ക്യാബിൻ നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ ഇലക്ട്രോലൈറ്റ്സ് ലൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈ ടേക്കിംഗ് അപ്പ് റിസ്ക്, മാക്സിമം വെള്ളം കുടിച്ചോളൂ. ആൻഡ് നാട്ടിലോട്ട് പോകുന്നവരൊക്കെ തന്നെ, നാട്ടിലോട്ടും അതേപോലെ തന്നെ നമ്മുടെ വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹൈഡ്രേഷൻ അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോരുത്. റാദർ ദാൻ എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെ തണുത്ത സംഭവങ്ങളൊക്കെ കുടിക്കുന്നതിനെക്കാട്ടിലും ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ കുടിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഫ്രഷ് ജ്യൂസസ് തന്നെ, ഷുഗർ അധികം ആഡ് ചെയ്യാണ്ട്. അഗെയിൻ, ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഇതും കാര്യങ്ങളും നമുക്ക് ഡ്രോബാക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിക്കാനായിട്ട് മറന്നു പോരുത്. പ്രിഫറബ്ലി വെള്ളം, പച്ചവെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ദ വീക്കെൻഡ് വൈബ് ഒക്കെ ഓൺ ആക്കി.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. എവറി ഗോൾ, എവറി മാച്ച്, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar,
3: in association with
0: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻസ് പാർട്ണർ.
4: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
5: ഫുട്ബോൾ മേനിയ.
0: ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടർ യൂറോപ്യൻ വമ്പന്മാർ തമ്മിലാണ്, സ്പെയിൻ വേഴ്സസ് ബെൽജിയം. ബ്രസീലിനെ തകർത്ത നോർവേയുടെ എതിരാളികൾ ശക്തരായ ഇംഗ്ലണ്ടാണ്. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും.
4: ഫുട്ബോൾ
5: മേനിയ.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സൺ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് വണ്ടർഫുൾ ട്രാക്കുകൾ, എസ്പെഷ്യലി നമ്മുടെ ആ ഒരു വീക്കെൻഡ് വൈബ് സെറ്റ് ചെയ്തുള്ള ട്രാക്കുകളൊക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ലെറ്റ് സീ വാട്സ് ട്രെൻഡിങ്. ഓൾമോസ്റ്റ് ഈ ഒരു കാര്യം എല്ലാവരും ആ ഒരു ട്രെൻഡ് സെറ്റേഴ്സ്, ഇന്ന് ഫാഷൻ ഡേ ആയതുകൊണ്ട് തന്നെ ഫാഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ദിസ് ഈസ് ഗണ ബി ട്രെൻഡിങ്. യെസ്, ഇനി അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലം എന്ന് പറയുമ്പോൾ പഴയ ഗാഡ്ജറ്റ്സുകൾ, അതേപോലെ തന്നെ നമ്മുടെ യൂസ് ഓഫ് ഹെഡ്ഫോൺസ് ഒക്കെ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഹെഡ്ഫോൺസ് മാറി, ഇയർബഡ്സ് ഒന്നും ആരും ഇപ്പോൾ വെക്കുന്നില്ല. മാക്സിമം വയേർഡ് ആയിട്ടുള്ള ഇയർഫോൺസ് ആണ് മിക്കവാറും എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത്. ആൻഡ് നോട്ട് ജസ്റ്റ് വയർലെസ് ഹെഡ്സെറ്റ്സ് മാറ്റുന്നതിൽ നമുക്ക് ഒരുപാട് റേഡിയേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റുമെന്ന് എക്സ്പേർട്സ് പറയുമ്പോൾ, ഇപ്പോൾ സെലിബ്രിറ്റി ലോകം കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുത്തേക്കാണ് വയേർഡ് ആയിട്ടുള്ള ആ ഒരു ഹെഡ്ഫോൺസ്. ഇത് കുറച്ച് കാലം മുന്നേ വന്ന അപ്ഡേറ്റ് ആണ്. ബട്ട് ദെൻ ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത് നമ്മളുടെ പഴയ കാലത്തുള്ള കീപാഡ് ഫോൺസ്. യെസ്, നോക്കിയ 105, അത് ഇതൊക്കെ പല പല രീതിയിൽ പല കളേഴ്സിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫോൺസൊക്കെ തിരിച്ചു വരുന്നു. സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട്. ആ ബേസിക് ഫാക്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഗെയിംസൊക്കെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നൊസ്റ്റാൾജിയാണ്. ഒരു കാലത്ത് കീപാഡ് ഫോണിൽ ഏറ്റവും അധികം കളിച്ചിരുന്ന ഒരു ഗെയിം ഏതാണെന്നുള്ളത് അറിയാമോ? ഞാൻ ഉദ്ദേശിച്ച ഗെയിം ഏതാണെന്നുള്ളത് ഓൾമോസ്റ്റ് 90s kids and 80s kids മനസ്സിലായി കാണും. പെട്ടെന്ന് ആ ഗെയിം ഏതാണെന്ന് കിട്ടിയെന്നെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, ബിക്കോസ് ഇറ്റ് ഇസ് ട്രെൻഡിങ് റൈറ്റ് നൗ. എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടത്തിൽ കീപാഡ് ഫോണുകളിൽ ഭയങ്കരമായി വൈറലായ ആ ഒരു ഗെയിം. യെസ്, ആ ഒരു ഗെയിമിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ബട്ട് ദെൻ ഐൽ ബി ബാക്ക്. പെട്ടെന്ന് മനസ്സിലായവരൊന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000-00917 ലേക്ക്.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Google Play Store and App Store.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്.
3: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, the Sheshadri Sharma Rajesh Raman. You all know me as Blase.
4: You're listening to
3: Radio Suno 91.7, Qatar's favorite radio station.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi authentic Arabic cuisine. Rijiyariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Once again, welcome back. Radio Suno 91.7 FML, the 917 evenings at a time. സന്ദീപാണ് കൂടെ. ഡ്രൈവിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ ഓൾമോസ്റ്റ് എല്ലാവരും എത്തി നിൽക്കുകയായിരിക്കും. നമുക്ക് ഫ്രണ്ട്സിൻ്റെ കാണാൻ പോകാനും അതേപോലെ തന്നെ മൂവിക്ക് പോകാനുള്ള തിരക്ക്, അതിൻ്റെ കൂട്ടത്തിൽ ഷോപ്പിംഗ് എല്ലാം കൂടെ ആകെപ്പാടെ. ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇടയ്ക്ക് നമുക്ക് ഭയങ്കര ടെൻഷൻ തരുന്നുണ്ടെങ്കിൽ, ഇത് അടിപൊളി പാട്ടുകളുമായിട്ട് എന്തായാലും ഞാനും നിങ്ങളുടെ ഡ്രൈവിൽ കൂടെ ജോയിൻ ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഫീഫ ഫാൻസുകൊണ്ട് കാര്യമൊക്കെ സംസാരിച്ചു, അതേപോലെ തന്നെ ഫീഫയുടെ മെർക്കൻഡൈസിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫീഫ ഫുട്ബോൾസ്, അതേപോലെ തന്നെ ഫീഫയുടെ ടീഷേർട്സൊക്കെ 2026 എഡിഷൻ ആരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ 2022 നമുക്ക് ഇവിടെ ആക്സസബിൾ ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന സംഭവം ആയതുകൊണ്ട് ഒഫീഷ്യലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര്, ഒരുപാട് ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ദെൻ ഇപ്പോൾ ലൈസൻസ്ഡ് പ്രോഡക്റ്റ് കിട്ടാനായിട്ട് നാളെ വണ്ടിയിൽ സർവീസോ അല്ലെങ്കിൽ ഓയിൽ ചേഞ്ചോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയും വിളിച്ചുകൊണ്ട് നേരെ സെൽവാർ റോഡിലുള്ള നമ്മുടെ വാൽവ് ലൈൻ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. ബിക്കോസ് യു വിൽ ബി ഗെറ്റിംഗ് ഒറിജിനൽ ലൈസൻസ്ഡ് ഫീഫ മെർക്കൻഡൈസേഴ്സ്. യെസ്, അപ്പോൾ കേട്ട സത്യം തന്നെയാണ്. ആ കൂട്ടത്തിൽ നമുക്കൊരു 30% ഡിസ്കൗണ്ട് നമ്മുടെ എല്ലാ സർവീസസിലും കിട്ടിയാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമല്ലേ? ഡബിൾ ധമാക്ക. അപ്പോൾ ഈ ഒരു ഡബിൾ ധമാക്കയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. റേഡിയോസിനോടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അപ്പുണി ചെയ്തിരിക്കുന്ന വാൽവ് ലൈൻ്റെ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ വീഡിയോ നമ്മളവിടെ ചെന്നതിന് ശേഷം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30% ഡിസ്കൗണ്ടാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഓഫ് കോഴ്സ് ഒരു അമേരിക്കൻ കമ്പനി ഇത്രയും വലിയൊരു ഓഫർ തരുമ്പോൾ വൈ നോട്ട് വി അവെയിൽ ദാറ്റ്. ഇത് മാത്രമല്ല, മെഗാ ഡ്രോ പോലെ ഒരു സംഭവം കൂടി വരുന്നുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സസ്പെൻസ് എലമെൻ്റ് ഇല്ലല്ലോ. സോ ഐ എം സം വൺ ഹു ലവ് സർപ്രൈസസ് ആൻഡ് സസ്പെൻസസ്. അപ്പോൾ ആ ഒരു സസ്പെൻസ് സർപ്രൈസ് അവിടെ ഇരിക്കട്ടെ. വലിയൊരു ഗംഭീരമായിട്ടുള്ള ഗിഫ്റ്റ് കൂടി വരുന്നുണ്ട്. ബട്ട് അതെന്താണെന്ന് പറയാം. അതിനു മുന്നേ ആ വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സോ ഒഫീഷ്യലി റേഡിയോ സുനോയുടെ ആ ഒരു പേജിൽ ചെന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് ഓൾസോ കാറൊക്കെ സർവീസ് ചെയ്യാം.

ഉദ്ദേശമുള്ള നിങ്ങളുടെ കൂട്ടുകാരന് ആ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് മറക്കണ്ട. പിന്നെ ചെന്ന് കൂട്ടുകാരനെ തട്ടിപ്പറിച്ച് ആ ഫിഫ മെർക്കൻഡൈസ് മേടിക്കാനും മറന്നുകൊണ്ട കേട്ടോ. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു ട്രാക്കിലേക്ക് വീക്കെൻഡ് വൈബ് ഒക്കെ ഓണാക്കി. സതീവാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ തകൃതിയായിട്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും സേഫ്റ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഐ ഹാവ് സംതിങ് ന്യൂ ടു ടെൽ യു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വെതർ റിപ്പോർട്ട്.
5: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്.
4: യെസ്, അപ്പോൾ ഇന്നത്തെ വെതർ റിപ്പോർട്ട് അനുസരിച്ച് ഈ വരുന്ന വീക്കെൻഡ് ഡേ, വിച്ച് ഇസ് ബേസിക്കലി നാളത്തെ ദിവസം, നമുക്ക് ഭയങ്കരമായിട്ടുള്ള കാറ്റ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി വീക്കെൻഡ് വെതർ ഫോർകാസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഹാവ് വോർൺഡ് അബൌട്ട് സ്ട്രോങ് വിൻഡ്സ്, ഭയങ്കരമായിട്ടുള്ള വിൻഡിനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ബേസിക്കലി അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡസ്റ്റിൻ്റെ ആ ഒരു ഇഷ്യൂ ആണ്. പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട്, നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കയ്യിൽ മാസ്ക് കരുതാനായിട്ട് മറക്കണ്ട. പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ബീച്ച് സൈഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഹൈ സീ ഹൈ ടൈറ്റ്സിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി പറയുന്നു. നാളെയും മറ്റന്നാളും ഒക്കെ കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ആൻഡ് കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസും. കമ്പാരറ്റീവ്ലി ടെമ്പറേച്ചറിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് ഒരു വാർണിംഗ് പോലെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ദർ ഇസ് നോ മച്ച് തിങ്സ് ടു ഗെറ്റ് ടെൻഷൻ, പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ശ്രദ്ധ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു അപ്ഡേറ്റ് കൂടി ഞാൻ എത്തിച്ചിട്ടുണ്ട്. നൗ ദ വീക്കെൻഡ് വൈബിലേക്ക് തിരിച്ചു പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു, അയ്യോ അതിനു മുന്നേ ആ പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സംഭവം കൂടിയുണ്ട്. ഒരുപാട് പേര് ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് കീപാഡ് ഫോണുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഗെയിം ഏതായിരിക്കും. അതല്ല, അതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ, ഇൻഫാക്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ദ സ്നേക് ഗെയിം. യെസ് ഓഫ് കോഴ്സ്, ദ സ്നേക് ഗെയിം എന്നുള്ളത് സജിൻ ബ്രോ, ഷെജിൻ ജോ, മഹേഷ്, അരുൺ, റിജാസ്, ആഷിഖ്, റിനീഷ്, റസാഖ്, സാദ, ആൻഡ് ഓൾസോ അമീർ, റഫീഖ്, എബിൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് ആ ഒരു സ്നേക് ഗെയിമാണ്. ഒരുപാട് നൊസ്റ്റാൾജി, ആൻഡ് ഓൾസോ ഒരുപാട് സമയം അതിൻ്റെ പുറകെ ഇരുന്നിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ ഏറ്റവും അധികം ആൾക്കാർ ഈ ഗെയിം കളിച്ചിരുന്നിട്ടുള്ളത് ഹോസ്പിറ്റൽ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ട് ഐ സിയുടെ ഫ്രണ്ടിലൊക്കെ ഇരുത്തുമല്ലോ. ഇപ്പോൾ അമ്മൂമ്മയോ അപ്പനോ ഒക്കെ അഡ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് മണിക്കൂറുകൾ അറിഞ്ഞ പോയാലും അറിയാതെ കളിക്കുന്ന ഒരു ഗെയിമാണ് ഈ സ്നേക് ഗെയിം എന്നുള്ളത്. ഇതേപോലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള ഓർമ്മകൾ എന്തായാലും കാണും. ഐ സിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന രസകരമായിട്ടുള്ള ഓർമ്മയല്ല കേട്ടോ, പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഗെയിം കളിക്കുന്നതും സ്നേക് ഗെയിം കളിക്കുന്നതും ഇച്ചിരി രസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കും. രസകരമായിട്ടുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വോയിസ് നോട്ടായിട്ട് അയക്കാൻ മറക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ വിളിച്ചോളൂ 444-917-ലേക്ക്. വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓൺ ആക്കി സന്ദീപാണ് കൂടെയുള്ളത്. Qatar's happiness frequency, Radio Suno 91.7 FM. Kete kete, kutu kudam.

0: ഇതിഹാസങ്ങൾ കളമൊഴിയുന്ന ലോകകപ്പ് വേൾഡ് കപ്പ് സ്പെഷ്യൽ സ്മാർട്ട് ടോക്കിൽ അതിഥികളായി എത്തുന്നു സ്പോർട്സ് ജേർണലിസ്റ്റ് കെ ഹുബൈ.
1: കിപ്പർമാരിലെ നമ്മളെ ലോകകപ്പിന്റെ താരമായിട്ട് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നതാണ് മെക്സിക്കോയുടെ ഒച്ചാവോ, ഗിയർമോ ഒച്ചാവോ എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്തവണ റിട്ടയർ ചെയ്ത് പറയുന്നത് 10 മുതൽ എല്ലാ ലോകകപ്പിൽ ഒച്ചാവോ ഉണ്ട്. അപ്പം പതിവ് പോലെ ഗോൾ കീപ്പർമാരുടെ ആഘോഷിക്കപ്പെട്ട ഗോൾ കീപ്പർമാരുടെയും ലോകകപ്പാണ് പുരോഗമിക്കുന്നതെന്ന് തന്നെ പറയാം.
0: കോണ്ടന്റ് ക്രിയേറ്റർ ഇംതിയാസ് അലി.
2: ഇവരൊക്കെ പറഞ്ഞാല് സ്വന്തം ടീമിന് വേണ്ടി അത്രത്തോളം വർഷം കൺസിസ്റ്റൻസി നോക്കണം. നിങ്ങൾ അത്ര കൺസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രം അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫീൽഡില്.
3: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ.
4: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel
5: like you're home. In association with
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 16:04. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസയിലും മുന്തസയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: തുളി തുളി തുളി മഴയായി വന്നാടേ.
5: Hi, this is Karthi.
4: You are listening to Radio Suno.
5: Radio Suno 91.7 FM. കേട്ട്

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Riji Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM 917 ഇവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ടെക് ലോകത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരിയൊന്നും നമ്മൾ സംസാരിക്കാത്ത പോലെ. അപ്പോൾ എന്തായാലും ഒരു ടെക് അപ്ഡേറ്റിലേക്കാണ് ഈ ടൈം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇൻഫാക്റ്റ് ഏറ്റവും അധികം യൂസ്ഫുൾ ആകാൻ സാധ്യതയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പലപ്പോഴും ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ചില കാര്യങ്ങളിൽ ടെക്നോളജിക്കൽ പരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആണോ ആണോ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ എത്തുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ടെക് ടോക്ക്. അപ്പോൾ ദാ ഇന്നത്തെ തേഴ്സ്ഡേ വീക്കെൻഡ് വരുന്നതിന് മുന്നേ നമുക്ക് വളരെയധികം ഫോണിൽ കുറേയേറെ കാര്യങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഇഫ് യു ആർ യൂസിങ് ആ ഐഫോൺ, ദി iOS 27 ബീറ്റ തേർഡ് വേർഷൻ എത്തിയിട്ടുണ്ട്. ആ ഒരു വേർഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്മാർട്ട് അസിസ്റ്റൻ്റ് ആയ സിറിക്ക് വലിയൊരു ചേഞ്ചാണ് നൽകിയിരിക്കുന്നത്. പലപ്പോഴായിട്ട് സിറി ആയിട്ടുള്ള കോൺവെർസേഷനിൽ ഇമോഷൻ ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ സിറി എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ദാ നമ്മുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന സിറി ഭയങ്കരമായിട്ടുള്ള ചേഞ്ച്, ഒരു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഇൻട്രാക്റ്റീവ് ആ ഒരു രീതി കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറാൻ പോകുന്നു. പേസും അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന രീതികളും ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. അതൊന്ന് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ഹാസ് അനൗൺസ് ദ ഒഫീഷ്യൽ റോൾ ഔട്ട് ആൻഡ് തേർഡ് ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി ഓഫ് എക്സ്പ്രഷൻസ് ഒക്കെ തന്നെ നമുക്ക് കേൾക്കാനായിട്ടും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും പറ്റും എന്നാണ് പറയുന്നത്. സോ നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ വാക്കുകളിലുള്ള ഇമോഷൻസ് മനസ്സിലാക്കി അതേ രീതിയിൽ നമുക്ക് റെസ്പോൺസ് തരുന്ന ഒരു സിറി ആയിരിക്കും ഇനി നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം എന്തായാലും രസകരമായിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ്സ് ദി ടെക് അപ്ഡേറ്റ് ഫോർ ടുഡേ.
1: ടെക്കി ടോക്ക്.
5: Yes, on that note, the weekend vibes are again on Sandeep and Kudiyalada on Khada's Happiness Frequency 91.7 FM. LK Ticket, Kutugudam.

0: സുനോ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ലോകകപ്പിന്റെ ആവേശം വാനോളം, പോരാട്ടങ്ങളുടെ പോരാട്ടം, അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോട്ട് ടു യു ബൈ വാൽവോലിൻ ബൈ അരാംകോ, ദി ഒറിജിനൽ മോട്ടർ ഓയിൽ, പ്രൗഡ് സപ്പോർട്ടർ ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ആൻഡ് ഫാൻസ് എവരിവെയർ. വിസിറ്റ് വാൽവോലിൻ ക്വിക് സർവീസ്, സൽവാർ റോഡ്, കത്ത്.
4: ഇൻ അസോസിയേഷൻ വിത്ത്
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് ഡ്രിവൻ പാർട്ണർ.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സിനോ 91.9.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Once again, welcome back to Radio Suno 91.7 FM 917 evenings in the time ആണ്. സന്ദീപ് ആണ് കൂടെ ഉള്ളത് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷയം ആക്ച്വലി എനിക്ക് പറയാനുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഹോൾഡ് ഓൺ ചെയ്യായിരുന്നു, ആൾ കാറിൽ കയറുമ്പോൾ ഒന്ന് പറയണം, ആ ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ കാറിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ബട്ട് ദെൻ ബെറ്റർ ഓപ്ഷൻ ആ ഒരു ബർത്ത്ഡേ വിഷ് പറയുന്നതിന് മുന്നേ എനിക്കൊരു സജഷൻ കൂടി പറയാനുണ്ട്. ഇഫ് അറ്റ് ഓൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മളെ കേൾക്കാനായിട്ട് നമുക്ക് ഫോണിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെദർ ഇറ്റ് ഇസ് ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ, ഏത് തന്നെയാണെങ്കിലും നമുക്ക് ഓപ്ഷൻ ഡബിൾ ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഇഫ് അറ്റ് ഓൾ യു ആർ സ്റ്റക്ക് ഇൻ ദ മോൾ, ഫ്രണ്ടിന് ഒരു സർപ്രൈസ് ബർത്ത്ഡേ വിഷ് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്, അല്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ വിഷ്, ആനിവേഴ്സറി വിഷ്, സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മൾ ഫോണിൽ കൂടി ഈ ആപ്ലിക്കേഷൻ റേഡിയോ സുനോയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി. കാറിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ടൈമിൽ. അതുകൊണ്ട് മാക്സിമം ഫോണിൽ കേട്ട് കഴിഞ്ഞാൽ മറ്റൊരു ഫോൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ ലൈവായിട്ട് തന്നെ കേൾപ്പിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് ആ ഒരു ബർത്ത്ഡേ, ഐ ഡോണ്ട് നോ ഇഫ് അറ്റ് ഓൾ ദിസ് പേഴ്സൺ ഇസ് ലിസ്ണിംഗ് ടു ദിസ്. ഇന്നലെ എൻ്റെ മുത്തുമണിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചിരുന്നു. ഒരുപാട് സന്തോഷമുള്ള ഒരു ടൈമായിരുന്നു. ചെറിയൊരു സർപ്രൈസ് വിഷ് കൂടി കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആൽബിൻ മാത്യു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബിലീറ്റഡ് ഒരു ബർത്ത്ഡേ വിഷസ്, ദ അടിപൊളി ഒരു വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോസ്.

ആ ഒരു ബർത്ത്ഡേ വിഷ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇനി വീക്കെൻഡ് വൈബ് ഓൺ ആവാൻ അങ്ങോട്ട് പോവുകയാണ്. ഐ നോ എവറിബഡി ഈസ് എക്സൈറ്റഡ്. ഒരുപാട് കാര്യങ്ങൾ, ഫാമിലിയെ മീറ്റ് ചെയ്യാനും കസിൻസിനെ മീറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും ഓർ ലിറ്ററലി ഡൂയിങ് അബ്സല്യൂട്ട്ലി നത്തിങ് ബട്ട് ക്യാപ്ചിങ് അപ്പ് ഫോർ എ നൈസ് സ്ലീപ്പ്. രാത്രി നല്ലൊരു ഉറക്കത്തിനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ഒരു വീക്കെൻഡ് ആണ് നമ്മുടെ അരികിലേക്ക് വന്നേക്കുന്നത്. സോ ലെറ്റ് മീ വിഷ് യു ഗുഡ് വൈബ്സ്, ഗുഡ് ഫുഡ് ആൻഡ് ഓൾസോ ഈവൻ ബെറ്റർ കമ്പനി. എല്ലാവർക്കും ഒരു അടിപൊളി വീക്കെൻഡ് വിഷ് ചെയ്യുകയാണ്. വീക്കെൻഡ് ഓൾറെഡി വിഷ് ചെയ്തുകൊണ്ട് എനിക്ക് ഷുക്കൂർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സന്ദീപ് ബ്രോ അടിപൊളി ഒരു വീക്കെൻഡ് വിഷസ്. ആൻഡ് ഓൾസോ വിബി ഗുഡ് ഈവനിങ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം, ദാ വീക്കെൻഡ് ഇവിടെ ഓൺ ആണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. റമീസ് ബ്രോ ഹാപ്പി വീക്കെൻഡ്. ഫേസൽ ഹാപ്പി വീക്കെൻഡ് അയച്ചിട്ടുണ്ട്. സൽമാൻ ഹാപ്പി വീക്കെൻഡ് മെസ്സേജ് അയക്കുന്നു. അതേപോലെ തന്നെ റഫീഖിന് ഹാപ്പി വീക്കെൻഡ് വിഷസ്. എല്ലാവർക്കും ദാ ഒരു അടിപൊളി വീക്കെൻഡ് വിഷസ്. ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ദിസ് ഇസ് ടൈം ഫോർ മീ ടു സേ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബൈ. സ്റ്റേ സേഫ്, ഡ്രൈവ് കെയർഫുള്ളി ആൻഡ് ഓൾസോ കീപ്പ് ഇറ്റ് ലോക്ക് ടു റേഡിയോ സുനോ, കാരണം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് പ്ലേലിസ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ വീക്കെൻഡ് അടിപൊളിയാകാൻ അടിപൊളി പാട്ടുകൾ കമ്മിങ് അപ്പ്. ഇപ്പോൾ കുറച്ച് മുന്നേ എനിക്ക് മനസ്സിൽ കയറിയ ഒരു പാട്ട്, ഇന്ന് വീക്കെൻഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ, നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഏത് പാട്ട് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ബട്ട് ദെൻ ദിസ്

What a song for a weekend to start. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബോംബെ എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് ടു ഓൾ ദ വൺ സെലിബ്രേറ്റിംഗ് റൈറ്റ് നൗ. ഹാപ്പി ഹാപ്പി വീക്കെൻഡ്. സീ യു ഓൺ സാറ്റർഡേ. ബൈ ബൈ. ടേക്ക് കെയർ. ടാറ്റാ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.

റേഡിയോ സുനോ 91.7 FM.

0: റേഡിയോ സുനോ 91.7 FM.
1: കൊൽക്കത്തയുടെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: മാറ്റിസത്താം മനുഷ്യൻ തന്നാന്തോൽ.

0: വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: കണ്ണുള്ള പെണ്ണല്ലേ.
2: Hi guys, this is Nikki Galrani here.
3: You are listening to
2: Radio Suno 91.7.

0: This is Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
2: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler,
6: powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
5: and
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.
0: Radio Suno 91

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store. Action.
3: Mona Dinesha. Adimohamana. Adimoham.
4: Horror. Tanikki Pogan. Anuvaadilla.
0: Or drama.
5: Ente kudumbam. Ente swargaraj.
0: Ishta genre edaanengilum. ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.
6: റേഡിയോ സുനോ 91.7 FM.

91.7 FM. 91.7 FM.